91.7 FM. 91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കുടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനുണ്ടെങ്കിൽ നമുക്കൊരു ഉണർവും ഉഷാറൊക്കെ ഉണ്ടാകും ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് ആരും ഇല്ലെങ്കിൽ ആരോട് പറയും ഗുഡ് മോർണിംഗ് ഒക്കെ? ഇനിയിപ്പോ ആരും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മളോട് തന്നെ പറയാം. നമ്മൾ കണ്ണാടി നോക്കുന്നു, നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാം. എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊരാൾ നമ്മളോട് പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നമുക്ക് നമ്മളോട് തന്നെ സ്വയം പറയാം. അതിന് വട്ടാണെന്നൊന്നും ഉദ്ദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. വേറെ ഒരാൾക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ തന്നെ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം. നമ്മൾ തന്നെ വിഷ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ശകാരിക്കാം, നമ്മളെ കറക്റ്റ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം ചെയ്യാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? ഇത് മറ്റുള്ളവരാരെങ്കിലും ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അതിനൊന്നും ആവശ്യമില്ല. വേറെ ആരും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് നമ്മൾ വളരെ കൂളായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക. ഒന്നിലും പരാതികളൊന്നും ഇല്ലാതെ, അങ്ങനെ ഒന്നിലും ഒരു പരാതിയും ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് നോക്കാം. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്തൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടിയാലും പരാതി ഒഴിഞ്ഞ് നേരം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലില്ലാത്ത എന്തെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പരാതി, പരിഭവം, അയ്യോ എനിക്കതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു നിരാശയൊക്കെ വരും. അപ്പൊ എപ്പോഴും നമുക്ക് പരാതിയാണ്, എനിക്കതില്ല, എനിക്കിതില്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നമുക്ക് സ്വയം നമ്മളോട് തന്നെ തോന്നാറുണ്ട്. ഞാനെന്ന് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ പരാതികൾ വരുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ ഇല്ലാതാവുന്ന മാത്രമല്ല, ഈ പരാതികൾ എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് പിന്നീട് നമ്മളെ തന്നെ തിരിച്ചു ബാധിക്കും. നമ്മുടെ ബ്രെയിനിലേക്ക് ഈ പരാതികൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ അത് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ നെഗറ്റീവ് കാര്യങ്ങളാണ്, നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് വൈബാണ്. അപ്പൊ നമുക്ക് മൊത്തം നെഗറ്റിവിറ്റി ആയിട്ട് മാറും. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ പരാതികൾ നമ്മളോട് തന്നെ നമ്മൾ പറയാനായിട്ട് പാടില്ല. മറ്റുള്ളവരുടെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മറ്റുള്ളവരും നമ്മളോട് അത് ചെയ്യണില്ല, ഇത് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരാതി പറയാറില്ലേ. എങ്ങനെ നമുക്കിതൊന്ന് നിർത്താനായിട്ട് പറ്റുക? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. സ്റ്റേ ട്യൂൻഡ്.

മറ്റുള്ളവർ നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല, എന്തൊക്കെ പരാതികളാണ് റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പരാതികളില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? എന്തിനാണ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പിന്നെയും പരാതി പറയുന്നത്? പൊതുവിൽ ലോകത്തിൽ തന്നെ ഒരു ആപ്തവാക്യമുണ്ട്, 99 നല്ല കാര്യം ചെയ്താലും ഒരെണ്ണം ഒരു മോശമായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, 100 കാര്യങ്ങളാണ് ടോട്ടൽ എടുക്കുന്നത്, അതിൽ 99 നല്ലതായിരിക്കും. ഒരൊറ്റ കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താൽ അതോടുകൂടി എല്ലാം തീർന്നു. ആ 99 കാര്യം ചെയ്തത് നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാറില്ല. ഇത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, മറ്റുള്ളവർ പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറില്ലേ, ഞാൻ എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തതാണ്, ഏതെല്ലാം രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്തൊക്കെ, എന്നിട്ട് നോക്കൂ ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിയപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമുക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്. അതേസമയം നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെയായിരിക്കും. നമ്മൾ ഈ നമുക്ക് ചെയ്തുന്ന ഉപകാരങ്ങളെല്ലാം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളങ്ങനെ മറക്കും, എന്നിട്ട് ആ സമയത്ത് എന്താണോ പരാതി ഉള്ളത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പരാതി ഒഴിവാക്കിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പകുതിയോളം സമാധാനം കിട്ടും. എനിവേ, കേൾക്കൂ ഇത് റേഡിയോ സുനു.

ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ ഒഴിവാക്കേണ്ട ഒരു കാര്യം റേഡിയോസിനുമാണ് കേൾക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് പരാതികൾ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം സമാധാനം നിലനിർത്താനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ് ഈ പരാതി പറച്ചിൽ. അത് നമ്മൾ സ്വയം പറയുന്നുണ്ടാകും, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ടാകും. പരാതിയായിട്ട് പറയുമ്പോൾ നമ്മളത് മാത്രമേ കാണുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ തന്നെ നമ്മളെ സ്വയം മാറ്റിയെടുക്കണം കേട്ടോ. ഒരാളിൽ കുറ്റങ്ങൾ കാണാൻ തുടങ്ങിയാൽ അയാൾ ചെയ്യുന്നതെല്ലാം നമുക്ക് കുറ്റമായിരിക്കും. ഒരാളിൽ പരാതി പറയാൻ തുടങ്ങിയാൽ അയാൾ എന്ത് ചെയ്താലും നമുക്ക് പരാതിയായിരിക്കും. അത് മാറ്റിവെച്ച് അവർ ചെയ്യുന്നതിൽ നല്ല കാര്യം ഒന്ന് പുറത്തെടുക്കാനായിട്ട് നോക്കൂ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അവർ ചെയ്യുന്നതിലെല്ലാം നമുക്ക് നന്മ തോന്നും. ആ ഇവറ്റ് നല്ല കാര്യമാണല്ലോ ചെയ്യണത് എന്ന് നമുക്ക് തോന്നും. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. ഒരാളോട് വളരെ ഇഷ്ടമുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരാതിയും തോന്നില്ല, പരിഭവം തോന്നില്ല, ഒന്നും തോന്നില്ല. ഓക്കെ ആയിരിക്കും നമ്മളതിൽ. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് അവിടെയെല്ലാം മുൻതൂക്കം നിൽക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പരാതികൾ മാറ്റിവെക്കുക, എന്നിട്ട് സ്വയം നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. മറ്റുള്ളവർ നമ്മൾ എന്ത് പറയുന്നു നമ്മൾ ചിന്തിക്കേണ്ട, അതുപോലെ മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു അവസരവും നമ്മൾ കൊടുക്കേണ്ട. നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. മോർണിംഗ് സവാരി വിശേഷങ്ങളുടെ ടൈമാണിത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 16 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ഈ ഒരു ഡേ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്നുള്ള നല്ലൊരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓരോ ദിവസവും നല്ല നല്ല ചിന്തകളോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ ഡേയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഒരു റീൽ ഇങ്ങനെ കണ്ടുപോകുന്ന സമയത്ത് കണ്ടൊരു നല്ല പോസ്റ്ററാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഇത് കൊള്ളാമല്ലോ, ഇത് ശരിക്കും കുറച്ച് റിയൽ ആയിട്ട് അല്ലെങ്കിൽ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് കണ്ടത്. എന്താണ് വിവരമുള്ള മനുഷ്യന്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേൾക്കുന്നയാൾക്ക് വേദനിക്കുമെന്ന് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാളോട് ചോദിക്കാതിരിക്കാനും പറയാതിരിക്കാനും ഒരു മനുഷ്യൻ കാണിക്കുന്ന വിവേകമാണ് അത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില സമയത്ത് ചില ചോദ്യങ്ങളും ചില വാക്കുകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് കളയും അല്ലേ. അപ്പോൾ കേൾക്കുന്നയാൾക്ക് വേദനിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കുന്നതും എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേൾക്കുന്നയാൾക്ക് വേദനിക്കുമെന്ന് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാളോട് ചോദിക്കാതിരിക്കാനും പറയാതിരിക്കാനും കാണിക്കുന്ന ആ ഒരു വിവേകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ചതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് നമ്മുടെ മോർണിംഗ് സവാരി കുറച്ചുകൂടെ ഒരു ഒരു ഊർജത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് ഇനിയുള്ള സമയത്ത് ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസോ വിശേഷങ്ങളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്നും എൻ്റെ കയ്യിൽ ഒരു രസമുള്ളൊരു ചോദ്യം റെഡിയാണ് കേട്ടോ. ആ ചോദ്യം എന്താണ്, അതിനുള്ള മറുപടികളൊക്കെ പറയാനായിട്ട് നിങ്ങളിങ്ങനെ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. അവതാരം എന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. സമയം 6 മണി കഴിഞ്ഞിട്ട് 6 മിനിറ്റാണ്. ഇനി നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ മോർണിംഗ് സവാരിയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇതാ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുണ്ട്. ഞാൻ കുറച്ച് മെസ്സേജുകളിലേക്ക് പോയതിന് ശേഷം നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, മോർണിംഗ് മെസ്സേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ എന്താ ഇങ്ങനെ നോക്കി പോകുന്നത്. ഷാജു ശ്രീധരാണ് കേട്ടോ, കൊച്ചിയിൽ നിന്നാണ് നമസ്കാരം പറയുന്നത്. തിരിച്ചും നല്ലൊരു മോർണിംഗ് അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. അവന്തിക്ക് കുട്ടി എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് ഉണ്ട്. അമാൻ ഷജീറിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിസലും ജിയാനും മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും സ്പെഷ്യലി പറയുന്നു. അജി ജേക്കബിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മക്കളെ ഓരോ ദിവസവും പുതിയ തുടക്കമാണ്. ഇന്നലകളിലെ വീഴ്ചകൾ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കരുത്. സൂര്യൻ ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഉദിച്ചുയരുന്നത്. സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് അജി ജേക്കബിന്റെ ഒരു നല്ല മെസ്സേജാണത്. ഇഫ്തിഹാറുദ്ദീന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് സി പി ബേബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് റിയാസിന്റെ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് ഓൾ മൈ ഫ്രണ്ട്സ് ബൈ ഐനിക്ക ഐഡിയൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഐനിക്ക കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. ഇറ്റ്സാക്ക് ആൻഡ് ലിസ ജോയിൻ ചെയ്യുന്നുണ്ട്. രാജേഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്. മന്നക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ റേഡിയോസിനോ ലിസ്നേഴ്സിനും ഒരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ റിസ്ന സഫ്തർ ഓൾസോ വിഷിംഗ് ഹാപ്പി മോർണിംഗ്. ഓക്കെ, ഹായ്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം ഷുവ റുവ ആൻഡ് നുവ. ഞങ്ങൾ ടിഫിൻ എടുത്തില്ല. ആഹാ, അത് കൊള്ളാലോ. സോ വി ക്യാൻ ബൈ സ്നാക്സ് ഫ്രം സ്കൂൾസ് കഫേ. ഓ, അടിപൊളി അടിപൊളി. അപ്പോൾ എന്നാലും അത് എൻജോയ് ചെയ്യുക. ഹാപ്പി ഫോർ ദാറ്റ്. ആ പിന്നെ അല്ല, സന്തോഷം ഉണ്ടാവാതിരിക്കോ. ഓക്കെ, റിസ്ന സഫ്തർ ഓൾസോ വിഷിംഗ് ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷുവ റുവ ന്യുവ, ഓക്കെ, അവരുടെയും അതോടൊപ്പം തന്നെ റിസ്ന സഫ്തർ ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ജിയോട് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സുജിത് വോയിസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ജിയോട് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സുജിത് വോയിസിന്റെ അക്കൗണ്ട്

ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്, കൂടെ തന്നെ ദിനേശൻ പി ടി ഗുഡ് മോർണിംഗ് പറയുന്നു, മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, പിന്നെ അഫ്താബ് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. ഐസ ആൻഡ് ഒമർ ആണ് ആ മെസ്സേജ് അയക്കുന്നത്. അബ്ദുൽ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഓൾ കിഡ്സ് ജോയിനിങ് റുവ റിദ നൂർ ഫല നഹിയാൻ റേഡിയോ സോനോ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുൽ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. സുബിൻ പറയുന്നത്, ജീവിതം തിരക്കുള്ളതായിരിക്കാം എങ്കിലും നമ്മുടെ സൗഹൃദം കൈവിടാതെ സൂക്ഷിക്കുക, ശുഭദിനം എന്ന് പറഞ്ഞിട്ട് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ഐഷ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ജെയ്സൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. രഘുനന്ദിയും രഘുനന്ദനും ജോയിൻ ചെയ്യുന്നു, നിങ്ങൾക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണെന്നറിയാമോ, നമ്മളുടെ ഐദിൻ, യുംന, സോയ, സംറ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. അവർ എം ഇ എസ്ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അരുണ സേ ഗുഡ് മോർണിംഗ്, ഷാജിദിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾക്കിത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനുകൾക്കൊക്കെ നമ്മൾ പലപ്പോഴും ബോർഡുകൾ കാണാറുണ്ട്, പേരുള്ള ബോർഡുകളൊക്കെ കാണാറുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനും പേരില്ല, അത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? അതായത് there is an unnamed railway station in India, എവിടെയാണ് അത് ഉള്ളത്, where it is എന്നുള്ളതാണ് നിങ്ങളൊന്ന് മെസ്സേജിൽ പറഞ്ഞു തരേണ്ടത്. ഒരു പേരില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ നമ്മളുടെ നാട്ടിലുണ്ട്, അത് എവിടെയാണ്, ഏത് ഭാഗത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബോർഡിൻ്റെ ഒരു ഫോട്ടോയൊക്കെ കാണാൻ പറ്റും, പക്ഷെ അവിടെ പേര് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് അത് നല്ലൊരു കൗതുകമുള്ളൊരു വിശേഷമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്ത് കുട്ടികളുടെ അടുത്തും ഷെയർ ചെയ്യാം, എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു അറിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് പേരില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അത് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഉത്തരം അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. സ്റ്റീവ് ആൻഡ് സേറയാണ് ആദ്യം എവിടെയാണ് എന്നുള്ളത് എനിക്ക് റൈറ്റ് ആയിട്ട് അയച്ചു വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്, കറക്റ്റാണ് അയച്ചു വന്നിരിക്കുന്നത്. അക്ഷര അക്ഷജ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ നമ്മുടെ സൂര്യദർശ് ദിനേശൻ പി ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് റൈറ്റ് ആൻസർ അടുത്തത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരങ്ങൾ അയച്ചിട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അപ്പം ഞാനതിന് ശേഷം ഈ പാട്ടിന് ശേഷം എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് നമുക്ക് പോയാലോ. ഒന്നൊന്ന് ഒരു ആക്റ്റീവ് ആവാനായിട്ടൊരു ഉറക്കമൊക്കെ ചെറുതായിട്ട് ഏതെങ്കിലും വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കത്തെ ഒന്ന് പറത്തിവിടാൻ പറ്റുന്ന ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കോക്ടെയിൽ 2 എന്ന സിനിമയിലെ ഒരു ഒരു ഒരു കിടിലം പാട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്, ഞെന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's favorite radio station.
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും വണക്കം. നാ വിജയ് സേതുപതി.
3: യു ആർ ലിസണിംഗ് ടു
2: You are listening to Radio Salon. Get to get to cool.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഒരു ചെറിയ ചോദ്യത്തിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ ഉത്തരങ്ങളും കണ്ടുപിടിച്ച് പോകുന്നു.
7: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് കഥർ നിങ്ങളോടൊപ്പം.
6: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ഇന്ന് വേൾഡ് ഓസോൺ ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ സെപ്റ്റംബർ 16 എന്നുള്ള ആ ഒരു പ്രത്യേകത കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇത്തവണത്തെ ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് അയക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്ന് വേൾഡ് ഓസോൺ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഒഫീഷ്യൽ തീം എന്താണ് എന്നുള്ളത്, വേൾഡ് ഓസോൺ ഡേയുടെ ഒഫീഷ്യൽ തീം എന്താണ് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ തന്നെ റൈറ്റ് ആൻസേഴ്സ് അയച്ചുകൊണ്ട് നമ്മുടെ റെയിനെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ്. രഘുനന്ദനും രഘുനന്ദയും ചേർന്നിട്ടാണ് റൈറ്റ് ആൻസർ അയച്ചു തന്നിരിക്കുന്നത്. ഞാൻ റൈറ്റ് ആൻസറിൻ്റെ പകുതി ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രണവും പ്രാർത്ഥനയാണ് കേട്ടോ. കറക്റ്റാണ് അവർ അയച്ചിരിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും, ഫുൾ ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു കേട്ടോ.

ജോസഫ് ജോണിന്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സാവിയോ ഇവാന ഇസബൽ ജോയിൻ ചെയ്യുന്നു. കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ വായിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദിഷും അശ്ലിനും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസാക്ക് ആൻഡ് ലിസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവന്തിക്ക് കുട്ടിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഹരിതയുടെ അക്കൗണ്ടിൽ നിന്നും പാർത്ഥിവാണ് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. പിന്നെ ഒരു ഓഡിയോ വന്നിട്ടുണ്ടല്ലോ. ഇത് ആരാണ് ഈ ഓഡിയോ അയച്ചിരിക്കുന്നത്? ഓക്കെ, പേര് ധ്യാൻ കൃഷ്ണയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. റൈറ്റ് ആൻസറാണോ അയച്ചിരിക്കുന്നത്? ഓഡിയോ ആയിട്ട് എനിക്ക് ഇപ്പം കേൾക്കാൻ പറ്റില്ല. ഞാൻ പിന്നീട് കേൾക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, അതായത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. റൈറ്റ് ആൻസറാണെന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് അജു വെട്ടിയാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ മഞ്ഞക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അനൂപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്നും അമേയ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ എല്ലാവരും ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെയും റൈറ്റ് ആൻസർ വരുന്നു. കൂടെ തന്നെ ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദ് ആൻഡ് വാഹിദ് ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസർ സുലൈമാൻ ജി. പുതിയ പുതിയ പ്രതീക്ഷകളും പ്രത്യാശയും നിറഞ്ഞ ഈ ലോകത്ത് ദൈവം നമുക്കൊരു പൊൻപുളരി കൂടി തന്നിരിക്കുന്നു. സുപ്രഭാതമുണ്ട് ടോനിസോ, സുഖമല്ലേ? ഓ, സുഖമായിട്ട് പോകുന്നു. സ്നേഹം നിത്യശൈലിയാക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഈ കുറഞ്ഞ ജീവിതത്തിൽ പറ്റാവുന്ന നന്മകൾ ചെയ്യുക. ജീവിതത്തിലെ ഓരോ അവസരങ്ങളും പരമാവധി സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെയും ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രവാസി സൗഹൃദങ്ങൾക്കും മനോഹരമായൊരു ദിവസമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂളിൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹെബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പവർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്നാണ് ഹെബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായി മാറട്ടെ. സൈറ അന്ന ഡൊമിനിക്കിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൗറിൻ ആൻഡ് നസ്രിൻ ജോയിൻ ചെയ്യുന്നു. കൂടെ തന്നെ ബിജു, അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. ബ്ലസൻ ബെനി ഗുഡ് മോർണിംഗ് പറയുന്നു. നമ്മുടെ ബി ഫാമിലിയാണ് കേട്ടോ, ബെൻലിൻ, ബ്രഡ്ലിൻ, ബെനീറ്റ, അടിപൊളി. ഓക്കെ, അവരുടെയും റൈറ്റ് ആൻസർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഉമേഷ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ, ആൽവിസ് എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ ആൽബർട്ട് സ്പ്രിംഗ്ഫീൽഡിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു ആൻഡ് എല്ലാ ലിസ്ണേഴ്സിനും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ്. ആൽവിസ് ആൻഡ് ആൽബർട്ട് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഐഷ്യകുട്ടി റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ദേവ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്ന ആരാണ്? ഓക്കെ ഓക്കെ, പേരില്ല. ഓക്കെ, ദേവ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്ന അക്കൗണ്ടിൻ്റെ പേര്. ഓക്കെ, അടിപൊളി, റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് നബ മുസൈമിൽ. കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത്, നബ മുസൈമിൽ ഫ്രം എം ഇ എസ്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നബ മെസ്സേജ് അയക്കുന്ന അല്ലേ. നെക്സ്റ്റ് നമ്മുടെ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും രഘുനന്ദനും ഋതുനന്ദയും കറക്റ്റായിട്ട് തന്നെ ഓസോൺ ഡേയുടെ തീം എന്താണ് എന്നുള്ളത് അയച്ചു തരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഓൾ ലിസ്ണേഴ്സ്, ഇറ്റ്സ് അസ് സുഹ്നി ആൻഡ് സെയ്ൻ. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാലോ, ഉറപ്പായിട്ടും പറയാലോ. നമ്മുടെ ഇന്ത്യയിൽ പേരില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ദർ ഈസ് ആൻ അൺനെയിംഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. അത് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മെസ്സേജിൽ പറഞ്ഞു തന്നാൽ മാത്രം മതി. സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ചു പോയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് നമ്മുടെ ഷാജിദ് പള്ളിക്കരിയാണ് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജിലേക്ക് എത്തിയിരിക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ ഫയാസ്, ഫാരിസ്, വിയാൻ, ആഡ്വിയൻ, അഭിമോൻ, യഷാന, ഐഷ, റഫ. ഓക്കെ, ഇവരെല്ലാവരും വി ആർ ഹെഡിങ് ബിർളയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഞാൻ ഓസോൺ ഡേയുടെ ഒരു തീം ചോദിച്ചപ്പം അതും അവർ കൃത്യമായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ എത്തിയിരിക്കുന്ന നെക്സ്റ്റ് മെസ്സേജ് ഉമ്മു ഐമൻ അവരുടെ മെസ്സേജാണ്. കൂടെ ഐസിൻ സൂഹിയും ഉണ്ട് കേട്ടോ. അടിപൊളി. ഓക്കെ, അബിൻ തോമസിൻ്റെ മെസ്സേജ് ഓരോ പ്രഭാതവും പുതിയ അവസരങ്ങളാണ്, ശുഭദിനം എല്ലാവർക്കും നേരുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അബിനും ഫാമിലിക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ലിജിനാണ് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റാണ് കേട്ടോ, ആ തീം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓസോൺ ഡേയുടെ തീം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇയാൻ, ഇവ, ഈസ ജോയിൻ ചെയ്യുന്നു. കറക്റ്റായിട്ട് തന്നെ അവർ അയച്ചു തരുന്നുണ്ട്. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ജിജിയുടെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെ എത്തിയിരിക്കുന്നത്? അക്കു, അമ്മു, ആദി, മിക, വേദ, ഐമ, ജോബ് ആൻഡ് ജുവാൻ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ലൂക്ക് ഡൊണാൾഡ് ആണ് നെക്സ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ലൂക്ക്. നമ്മുടെ ഹെയ്സ നസൽ ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. പ്ലീസ് പ്ലേ ദിസ് സോങ്, മഴവിൽ. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് ഉദ്ദേശിച്ചത്? ഈ ഒരു ഇപ്പം സ്റ്റാർട്ടിങ് വരി വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്.
ഏത് മൂവിയിലാണെന്നൊന്ന് മെൻഷൻ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഐ ആം ഗെയിമിലെ പാട്ടാണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്, ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയിട്ടില്ല, ഒന്ന് മെസ്സേജിൽ പറഞ്ഞുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ് അല്ലേ, ക്വസ്റ്റ്യൻ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ചോദിച്ചു കേട്ടോ. ഒന്ന്, ഓസോൺ ഡേയുടെ തീം എന്താണ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഓസോൺ ഡേ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ആ റെയിൽവേ സ്റ്റേഷന്റെ ചോദ്യവും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധാലിയ സനീഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അധാലിയ കുട്ടി. പിന്നെ ഫൈസിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് നമ്മളുടെ കൂടെ, ഓക്കെ ഫൈസ് തന്നെയാണല്ലേ, ഓക്കെ അടിപൊളി. പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഓൾ ഫ്രം മീവൽ എൽസ, മീവൽ എൽസ, ഓക്കെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മീവലിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. നറ്റാഷ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അടുത്തൊരു കിഡിലൻ പാട്ട് കൂടി നമുക്ക് കേട്ടാലോ. ഈ പാട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, തകർപ്പനായിട്ട് ട്രെൻഡിങ്ങിൽ പോകുന്നതുകൊണ്ട്. തങ്കമാന, ആ ഒരു പാട്ട് എല്ലാവർക്കും അറിയാലോ, സായ് അഭയങ്കറുടെ പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് ഈ ഒരു മോർണിംഗിൽ കേട്ട് കുറച്ചുകൂടി ഒരു ഒരു ഒരു എനർജി കൂട്ടിക്കൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ മോർണിംഗ് സവാരിയിൽ.

0: This
1: Radio Suno 91.7 FM
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is
4: Morning Safari. Morning Safari.
0: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And
10: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റാം വീട് കാട് കയറിയത്.
0: എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, ദയ്യാക്കൾ കേൾക്കാം.
2: You're listening to Morning Safari. Morning Safari. Morning Safari. Only on Radio Suno.

സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾക്ക് പോകുന്ന ടൈമിൽ എല്ലാവരുടെയും ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ടല്ലോ, ഞാൻ വിചാരിച്ച വളരെ കുറച്ചുണ്ടാവുള്ളൂ എന്ന്, പക്ഷേ അല്ല, ഒത്തിരി പേരുടെ മെസ്സേജുകളിലേക്ക് വരാനായിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട്, ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓസോൺ ഡേ ആണ്, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുള്ള മറുപടിയും വരുന്നുണ്ട്. സൂസൻ ഷുറിയാൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സൂസൻ. സൂസൻ ഷുറിയാൻ ലിനു ജോബിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അക്കൗണ്ട് ഉള്ളത്. വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നോയൽ ലിയോൺ ഫ്രം ഭവൻ സ്കൂളിൽ നിന്ന് അവരുടെ മെസ്സേജ് ഉണ്ട്. ഐദിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആഹിൽ സഹിയാൻ ആൻഡ് അർഹാം സയ്യാൻ അവരുടെ മോർണിംഗ് ഉണ്ട്. ഷാലുവിൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. ഹെബിൻ ഈ ദിവസത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ആ ഒരു സ്ലോഗനൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹയ, ഹൈസാം ആൻഡ് ജന, അവർ ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്നു. വിഷയോ? തീർച്ചയായിട്ടും വിഷയുന്നല്ലോ. ഹയ, ഹൈസം ആൻഡ് ജന, അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷയുന്നു. ഹൈ നിസ, ഗുഡ് മോർണിംഗ്. ഹിറ്റ്ലർ മൂവിയിലെ പാട്ടിടുമോ? നീ ഉറങ്ങിയോ നിലാവേ. ഇപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ എനർജി ഒരു ഇച്ചിരി താഴോട്ട് പോവില്ലേ? നമുക്കിന്ന് നമ്മുടെ മാറ്റിനി ക്ലാസിക്സിൻ്റെ ടൈമിൽ നമുക്ക് ആ പാട്ടിലേക്ക് നമുക്ക് വരാവുന്നതാണ് കേട്ടോ. നൗഷാദെ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ടുഡേ മൈ ഡോട്ടർ ദൻഹ മോളുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ദൻഹ മോളുടെ, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിവേ, മോൾക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഒപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് എത്തിയിട്ടുള്ളത് ജാസ്ലിൻ ഓസ്റ്റിൻ അവരുടെ ജിഷ ജിസിന്റെ അക്കൗണ്ടിൽ നിന്നും. അതെ, അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. രവിശങ്കർ ജി, ഗുഡ് മോർണിംഗ്. ജിഷിതയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിഷിത. ഗുഡ് ഡേ വിഷസ് ടു റഹീല ആൻഡ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഹുസൈൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ റൈറ്റ് ആൻസറൊക്കെ കൃത്യമായിട്ട് അവർ അയച്ചു തരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഷൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും. Can you please put a song Puthumazha from പുതുമഴ, സർവമായുള്ള പാട്ടല്ലേ പുതുമഴ. ഓക്കെ, അത് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആഡം ഈസ അവരുടെ മെസ്സേജ് എം ഇ എസിൽ നിന്നും. ഗുഡ് മോർണിംഗ് പറയുന്നു. എച്ച് എൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും മീവൽ എൽസയുടെ മെസ്സേജ് ഉണ്ട്. ഈ ഒരു വേൾഡ് ഓസോൺ ഡേയുടെ വിശേഷങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. ദിസ് ഈസ് നിഫാഷ. My papa gifted me a beautiful bracelet. Oh, adipoli. For doing good in spell bee competition. Oh, adipoli, adipoli. Super, super. Thank you, papa. And I love you. എന്ന് പറഞ്ഞിട്ടാണ് നിഫാഷ മോളുടെ ആ ഒരു നല്ല മെസ്സേജ് നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. അപ്പം മോൾക്ക് നമ്മളുടെയും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് മോൾക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു കേട്ടോ. ജോൺ ടിയുടെ അക്കൗണ്ടിൽ നിന്നും ഇവ എലീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രണവ് ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും മെസ്സേജ് ചെയ്യുന്നു. എല്ലാവർക്കും ഡി കെയുടെ വക ഒരു മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഷഹിയാൻ ആൻഡ് ജുറൂഖ് ഓൺ ദ വേ ടു ശാന്തിനി കീർത്തൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഹെവ്നിക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിഷാന്ത് ആൻഡ് രാജുവിൻ്റെ മെസ്സേജ് ഉണ്ട്. തോമസ് മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ടിസ്മിൻ ആൻഡ് ടിസ അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗോയിങ് ടു ഭവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേറുകുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. സേറുകുട്ടിക്കും നല്ലൊരു മോർണിംഗ് നമ്മൾ വിഷ് ചെയ്യുന്നു. അഷ്കർ പി ഹംസ, ഗുഡ് മോർണിംഗ്. ലിജിൻ ലക്ഷിവ്, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്നക്കുട്ടി, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. കൂടെ വന്നിരിക്കുന്നത് ഐദിൻ, യുംന, സോയ ആൻഡ് സമ്ര അവർ എം ഈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. ജസ്റ്റ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യൂനസ് ഗോയിങ് ടു ഡ്രോപ്പ് കിഡ്സ് ടു ഭവൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സൗദിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ജൊഹാൻ, ജോൺ പോൾ, ജുവൽ. അവർ ബിർളയിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് അയക്കുന്നത്. അടുത്ത മെസ്സേജ് ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്നക്കുട്ടിയുടെ മെസ്സേജാണ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തി. ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടോ? ഷാജഹാൻ ജി, ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും പേരിലേക്ക് എത്തി എന്നാണ് എൻ്റെ വിശ്വാസം. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ഹായ് അയക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു പേരിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിൽ പേരില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ആ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ കൃത്യമായി തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളിലെ പർബ ബർദമാൻ എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലാണ് ഈ ഒരു അസാധാരണ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ ആ പേര് എഴുതാത്ത ബോർഡുകൾ ആണ് അവിടെ ഉള്ളത്. പേരില്ല എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ആ ഒരു സ്ഥലത്തിനും ആ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പം ആ ഒരു നല്ല അറിവിലേക്കായിരുന്നു, ഒരു പുതിയ അറിവിലേക്കായിരുന്നു നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും എല്ലാവരും റൈറ്റ് ആയിട്ട് തന്നെ അത് അയച്ചു വന്നു കേട്ടോ. എല്ലാവരും, ആരും തെറ്റായിട്ട് അയച്ചില്ല. വിജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ രാംദേവാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. രാംദേവും സ്വാസ്തികയുമാണ്, രണ്ടുപേർക്ക് നല്ലൊരു മോർണിംഗ്. രാംദേവിൻ്റെ ഫോട്ടോയൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു രാംദേവ്? ഫുട്ബോൾ പരിപാടികൾ, പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നവാസ് ബാവ, ഹായ് നിസ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു ഡേ ഞാനും വിഷ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജുവൽ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മോളുടെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഫ്രം ആഗ്ന ആൻഡ് ആഗ്നേയ, അവരും ഐഡിയൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. ലൈസൽ മാഞ്ഞാലി, എല്ലാ മലയാളികൾക്കും സ്നേഹത്തിൽ പൊതിഞ്ഞ സുപ്രഭാതം. അതാണ് ഞങ്ങളുടെ മെസ്സേജ് റീഡ് ചെയ്തില്ലേ? ചെയ്തല്ലോ. ആസിക്കുട്ടി, ആഷിക്കുട്ടി, അമ്മക്കുട്ടി, ഞാൻ പറഞ്ഞു. ഓ, ഇന്നൊരു വിഷസ് ഉണ്ട്, അതാണ്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ പേര് മാത്രം നോക്കിപ്പോയി കേട്ടോ. അപ്പം എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഓക്കെ, ഇന്ന് അവരുടെ പേരൻസിൻ്റെ 14th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്കുള്ള ആശംസകൾ സ്പെഷ്യലി കൊടുക്കണം എന്നാണ് നമ്മുടെ ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്നക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ട അവർ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ, അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ആസിയക്കുട്ടി, അമ്നക്കുട്ടി അവരുടെ ഫാമിലിയിലാണ് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി വിഷസ് പോകാൻ പോകുന്നത്. നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.
അങ്ങനെ ഇനിയും വിശ്വസും വിശേഷങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 7 മണിക്ക് ശേഷം നമ്മൾ ആ വിശ്വസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് സെപ്റ്റംബർ 16 നല്ല വിഷസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുതിയ പാട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി വരാനൊരു ഇരിക്കുന്ന ഒരു മൂവിയാണ് ആരം എന്ന സജീവ് കുറിപ്പിൻ്റെ ഒരു സിനിമയുണ്ട് കേട്ടോ. ആ സിനിമയിൽ ഒരു പുതിയ പാട്ട്.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്, 8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. September 16th, ബുധനാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. സുനിലിന്റെ മെസ്സേജ് ഉണ്ട്, കൂടെ തന്നെ ഒരു വിഷസ് പറയുന്നു. ഹാപ്പിയസ്റ്റ് ബിലേറ്റഡ് വിഷസ് വൈബ്സിന്റെ സ്വന്തം ഇസ്മു ബ്രോയ്ക്കാണ് ബിലേറ്റഡ് വിഷസ് പറയുന്നത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

സനൽജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫൈസലിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷിബു ഇബ്രാഹിമിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, സുഖമല്ലേന്ന് വയ്ക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. സുനോ ഡെയിലി കേട്ടുകൊണ്ട് റേഡിയോ സുനോയ്ക്കൊപ്പം സവാരി ചെയ്യുന്ന ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ സിൻഡി സിസ്റ്ററിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒപ്പം നല്ലൊരു സോങ്ങും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ മെസ്സേജുകൾ അയച്ചിട്ടുള്ളത് ഷിഹാബ്, സനലേഷ്, ആ ഒരു ഫുൾ ടീമിൻ്റെ മെസ്സേജാണ്. ഫൈസിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഐറ ഫ്രം പൊദാർ പേൾ സ്കൂൾ മദീനത്ന എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഐറക്കുട്ടിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഫ്രം അഗോര ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് അഷ്റഫ് അഗോര, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് ആ ഒരു കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളും വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇന്ന് വേൾഡ് ഓസോൺ ഡേ ആണ്. എന്താണ് ഓസോൺ ഡേയുടെ ഈ വർഷത്തെ ഒരു തീം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്ലോബൽ ആക്ഷൻ ഫോർ എ കൂളർ പ്ലാനറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ മണിക്കൂറിൽ കൃത്യമായിട്ട് അതൊക്കെ നമുക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഷാജിത് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് ഫോണൊക്കെ എടുത്ത് ന്യൂസൊക്കെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ആദ്യം കണ്ടൊരു ഒരു പോസ്റ്റാണ് കേട്ടോ. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കൗതുകം തോന്നുന്ന പോസ്റ്റുകൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാതെ മുന്നോട്ട് പോവില്ലല്ലോ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജപ്പാൻ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടാണ്, ആ രാജ്യത്തെക്കുറിച്ചാണ്. 100 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം 100,000 കടന്നു. അതൊരു ലോക റെക്കോർഡാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 88% വനിതകളാണ് എന്നുള്ള ഒരു വാർത്തയും ആ ഒരു പോസ്റ്റും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം 100,000 അല്ലെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം 100,000 കടന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതൊരു ഒരു ഒരു വലിയൊരു ലോക റെക്കോർഡായിട്ട് അതിനെ കണക്കാക്കുന്നു. അതിൽ തന്നെ 88% പേരും വനിതകളാണ് എന്ന് പറയുന്ന ആ ഒരു വാർത്ത ഇങ്ങനെ വായിച്ചു പോയ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമുക്കൊരു ഒരു ഫിസിക്കൽ ഏജും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഏജും ഉണ്ട് അല്ലേ. അപ്പം നമ്മളുടെ ഐ കാർഡിലെ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഇതുപോലത്തെയുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിലെ ആ ഒരു വയസ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനിപ്പോൾ എത്ര പ്രായമുണ്ടായിരിക്കും. ആ ഒരു ഫിസിക്കൽ ഏജ്, മൈൻഡ് ഏജ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഒരു മൈൻഡിൻ്റെ ഒരു ഏജ് എത്രമാത്രമായിരിക്കും എന്നുള്ള ഒരു ചെറിയ കാര്യം ഒന്ന് വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മറുപടികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000009 17 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ വയസ്സിൻ്റെ നമ്പറുകൾ മറന്നുകൊണ്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പഴയ കുട്ടിത്തം നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഫിസിക്കൽ ഏജ് ഉണ്ട്, നമ്മളുടെ നിങ്ങളുടെ ഒരു മൈൻഡ് ഏജ് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഏത് ഏജിലായിരിക്കും നിൽക്കുക, നിൽക്കുന്നുണ്ടോ, നിൽക്കുന്നത് ഇപ്പോൾ. ആർക്കെങ്കിലും മറുപടികൾ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജിലേക്ക് പറയാവുന്നതാണ് കേട്ടോ. 5000009 17 എന്ന നമ്പറിലേക്ക് അതറിയാൻ ഒരു ചെറിയ കൗതുകം ദാ വന്നിട്ടുണ്ട്. ഒരു 18 നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ദിസ് ഇസ് നൈഫ് ആണ്, നൈഫിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് നൌഫ്. നൈഫ്, നീതി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഏജ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു മൈൻഡ് ഏജ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് ഏജിൽ നിൽക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു കൗതുകമുള്ള ഒരു ചെറിയ ചോദ്യം കേട്ടോ. മറുപടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രസമായിട്ട് മെസ്സേജിൽ പറയാം. ഓ, സാജിദ് പറയുന്ന ഒരു 21 നിൽക്കുകയാണ് ഞാൻ. അടിപൊളി. ഓക്കെ, രാജേഷ് പറയുന്നത് ഒരു 22 വയസ്സിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ ആ ഒരു ഏജിൽ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണെന്ന് പറയുന്ന പല ആളുകളുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏത് ഏജിലാണ് ഇപ്പം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? നമ്മുടെ ഒരു ഫിസിക്കൽ ഏജ് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏത് ഏജിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 5000009 17 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് രസമായിട്ട് വെറുതെ ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. അജിത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. അജിത്ത് പറയുന്നത് 25 ഞാൻ നിൽക്കുകയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. കൂടെ തന്നെ നൈഫ് പറയുന്നത് ഇന്ന് വൈഫ് റൂബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം റൂബിക്ക് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം റൂബിക്ക് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

0: നമ്മുടെ അജേഷ് എനിക്കൊരു നല്ല ടോപ്പിക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു പല വേർഷൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെസ്സിയുടെ ആ ഒരു വിരമിക്കൽ വന്ന സമയത്താണെന്ന് തോന്നുന്നു നമ്മള് അജീഷ് ഈ ഇതുപോലെ ഇത് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലൊരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ എത്താവുന്നതാണ്. അജീഷ് ചോദിച്ച ചോദ്യം, നമ്മൾ ഈ ഒരു ഏജിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാൻ കിട്ടും. അജീഷ് വയലിലാണ് എനിക്ക് ആ ഒരു സജഷൻ നൽകിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് അജീഷ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്ന ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ എനിക്ക് അയച്ചിടാട്ടോ. അജീഷ് അയച്ചു തന്നിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്കും അയക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ചില എന്നെ പോലെ തന്നെ കുറച്ച് കൗതുകം തോന്നിയിട്ട് എന്നാൽ ഇത് ചോദിച്ചാലോ എന്ന് വിചാരിക്കുന്ന ചില ടോപ്പിക്സ് ഒക്കെ മനസ്സിലുണ്ടാവില്ലേ. അപ്പം അങ്ങനെ രസമുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾക്കതും നമ്മളുടെ വാട്സപ്പിലേക്ക് അയക്കാം. നമ്മൾക്ക് ആ ഡിസ്കഷനൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അജിത്ത് നേരത്തെ പറഞ്ഞു 25 വയസ്സിലാണ് അജിത് യശോധരൻ ഇപ്പോഴും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇലിയാസ് പറയുന്നത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 28 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ രസമായിട്ട് ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ 5000917 എന്ന നമ്പറിലേക്ക് കേട്ടോ. ഇനി എന്തായാലും ഒരു കുട്ടി ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം കേട്ടോ.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
3: Lulu will big savings. Lulu mega deals ida veendum ningalku priyapetta ella categorygalil ninnum koodal sadharangal vaanganum koodal panam laabikkanum migacha offerugal swandhamaakkanum van avasaram.
4: Fresh food, groceries, daily essentials mudal electronics, fashion, home appliances, beauty products and much more.
3: Marakenda Lulu mega deals churinge divasangalilekku maatram.
4: Mega savings, mega choice, mega shopping.
3: Don't miss it. Vegamagate ippol thanne ningalude aduthulla Lulu hypermarket sandarshikku. Save big.
5: Hi, I'm Tovino Thomas.
6: Tovino Thomas.
7: Do I tell you? Namla betya.
8: Chapter 2 jana mone.
5: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Ketu ketu kootu kooda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds. Morning Safari.
1: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

അപരിചിതൻ എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഏജ് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു മൈൻഡിന്റെ ഒരു, ചിലപ്പോൾ നമ്മൾ പറയില്ല നമ്മളുടെ ഏജിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണം, അവിടുന്ന് ഞാനിങ്ങോട്ട് പോകുന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഏജ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു മൈൻഡ് ഏജ് ഇപ്പോൾ എത്രയാണ് എന്ന് ചുമ്മാ ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് വലിയ ചോദ്യമായിട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിച്ചു വരായിരുന്നു. ലഞ്ജുവിൻ്റെ മെസ്സേജ് തീറ്റിട്ടുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി ഉണ്ട്, പേരില്ല മെസ്സേജിൽ. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ രജീഷ് കുമാറിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് രജീഷ്. ആൽബിൻ പറയുന്നത് 31 കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും 20 പലപ്പോഴും തോന്നിയിട്ടുള്ളത്. 31 കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും 20 പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു ഒരു ഏജിൽ അങ്ങനെ നിൽക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അവിനാഷാണ്. ഇന്ന് ഡോക്ടറുടെ തേർഡ് ബർത്ത്ഡേ ആണ്, മോളുടെ തേർഡ് ബർത്ത്ഡേ ആണ്. മോളുടെ തേർഡ് ബർത്ത്ഡേ നാളെയാണ് കേട്ടോ. ഓക്കെ, നാളെയാണ് അല്ലേ. അപ്പോൾ മോൾക്കുള്ള ഒരു അഡ്വാൻസ് വിഷസ് പറയുന്നു. ഐസൽ എന്നാണ് മോളുടെ പേര്. അപ്പോൾ മോൾക്ക് നമ്മളുടെയും ഹൃദയം നിറഞ്ഞ് അഡ്വാൻസ് ആയിട്ടുള്ള വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ അനസിൻ്റെ മെസ്സേജ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അനസ്. കൂടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ നമ്മളുടെ അജേഷ് വയലിൽ ഒരു കുറച്ച് ചോദ്യങ്ങൾ ഇവിടേക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു, ആളുടെ കുറച്ച് ചിന്തകളൊക്കെ ഇവിടേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. പ്രവാസം ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളിൽ നിന്ന് ചിലതൊക്കെ ചിലപ്പം നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. അതായത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചിലപ്പം നമ്മൾ പ്രവാസ ജീവിതം നിർത്തിയാലോ അല്ലെങ്കിൽ മടുത്ത് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ? സാധാരണയായിട്ട് ഏത് പ്രായത്തിലാണ് ഈ തോന്നൽ കൂടുന്നത് എന്നാണ് അജീഷ് ചോദിക്കുന്നത്. അതായത് പ്രവാസത്തിനൊന്ന് സ്റ്റോപ്പ് ഇട്ടാലോ എന്ന് തോന്നുന്നത് ഏത് ഏജ് എത്തുമ്പോഴായിരിക്കാം എന്നാണ് അജേഷ് ചോദിക്കുന്നത് കേട്ടോ. എപ്പോഴാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങണം എന്നൊരു തീരുമാനം എടുക്കേണ്ടത്, അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അജേഷ് ചോദിക്കുന്നത്. എപ്പോഴാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു നല്ല പ്രായം, അങ്ങനെ വേണം നമുക്ക് ആ ചോദ്യത്തെ ആ രീതിയിൽ എടുക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് അജേഷിൻ്റെ ചോദ്യമാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത്. എപ്പോഴായിരിക്കണം നമ്മൾ പ്രവാസം അവസാനിപ്പിച്ച് അഥവാ മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏത് പ്രായമായിരിക്കും അതിന് ഏറ്റവും നല്ല പ്രായം, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ പോയി കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഏജ് ഏതാണ് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000097 എന്ന നമ്പറിലേക്ക് പ്രവാസത്തിനോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഏത് പ്രായത്തിലായിരിക്കണം നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടത്, അത് ഏത് പ്രായം കണക്കാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം നിങ്ങൾക്ക് മറുപടികളുണ്ടെങ്കിൽ, വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കാട്ടോ. 444-99 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും പോരട്ടെ. അഥവാ പ്രവാസത്തിനൊരു ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗുഡ് ബൈ പറയാനായിട്ട് ഏറ്റവും നല്ലൊരു ഒരു പ്രായം ഏത് സമയത്തായിരിക്കും, എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെയുള്ള സമയങ്ങളിലായിരിക്കും അത് കറക്റ്റായിട്ടൊരു ഡിസിഷനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യം എൻ്റെ വകയല്ല, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണർ അജയ്ഷാണ് ഈ ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം മറുപടികൾ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം. 444-99 അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഏജ് റിലേറ്റഡ് ആയിട്ട് പേരുകൾ വരുന്ന സിനിമാ പേര് ഏതൊക്കെയാണ് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു തമിഴ് മൂവിയാണ് കേട്ടോ, എനിക്ക് 20, 18 എന്ന സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട്. ഉണ്ണിമേനോൻ ചിന്മയൊക്കെ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ആ പാട്ടാണ് ഇനി ഇതാ വരുന്നത് മോർണിംഗ് സവാരിയിൽ.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ, ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
4: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 37 ആണ്. ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മളുടെ പ്രായം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലിസണറായിട്ടുള്ള അജീഷ് ആണ്. അജീഷ് വയലിലാണ് ഇന്നത്തെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം പോയിന്റ്സ് നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം ഇന്നെ പ്രവാസവും നമ്മളുടെ പ്രായവും ഒക്കെ കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പ്രവാസത്തിലേക്ക് എത്തുന്നു, പിന്നീട് ഏത് ഏജിലായിരിക്കണം നമ്മൾ മടങ്ങി പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏജിൽ നമ്മൾ പ്രവാസത്തോട് ഗുഡ് ബൈ പറയാനായിട്ട് പറ്റിയൊരു പ്രായം ഏതായിരിക്കും എന്നുള്ള, അല്ലെങ്കിൽ ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ള സമയകാലത്താണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യം തന്നെയായിരുന്നു നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. പലരും പല അഭിപ്രായങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. റൌഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൌഫ് കെ റഫീഖ് പറയുന്നത്, എനിക്കെപ്പോഴും തോന്നുന്നുണ്ട് പ്രവാസം അവസാനിപ്പിക്കാൻ എന്ന് തോന്നൽ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റൌഫിൻ്റെ മെസ്സേജ്. അഫ്സർ പറയുന്നത്, അഫ്സർ ഷായുടെ മെസ്സേജ്, ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഏജ് എന്ന് പറയുന്നത് 45 to 50, ആ ഒരു സമയത്ത് നമ്മൾ ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് അഫ്സർ ഷായുടെ ഒരു അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നൌഷാദ് കെ എൽ പറയുന്നത്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ബാക്കി 10 കുടുംബത്തിൻ്റെ കൂടെ, ഓക്കെ, 40 ഏജിൽ ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത്. പിന്നീടുള്ള വർഷക്കാലം കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കാം നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് നൌഷാദിൻ്റെ ഒരു അഭിപ്രായം. എനിക്കൊന്ന് കൂടുതൽ പേരും ഈ ഒരു ഏജ് തന്നെയാണ് പറയുന്നത് കേട്ടോ. 40 to 45 years ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അയച്ചാളുടെ പേരില്ല, ആള് 40 to 45 years എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഭുജി പറയുന്ന, ഒരു 55 വയസ്സോടുകൂടിയൊക്കെ ഗുഡ് ബൈ പറയുന്നതായിരിക്കാം നല്ലത് എന്നാണ് പ്രഭുജിയുടെ അഭിപ്രായം വരുന്നത്. CP പറയുന്നത് 38 to 43 ആണ് അതിന് പറ്റിയ സമയം. പ്രവാസത്തോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയം 38 to 43 എന്നാണ് CP അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അൻസലിൻ്റെ മെസ്സേജ് ഉണ്ട്. നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായത്തിലാണ് നമ്മൾ പ്രവാസത്തിലേക്ക് കടക്കുന്നത്. പിന്നെ ഒരു തിരിച്ചുപോക്ക് അത് ഏത് പ്രായത്തിലായാലും സെയിം തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അൻസൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ചത് അത് ഏത് വയസ്സിൽ ആയിരിക്കാം ബെറ്റർ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 40 years, 40 അതിൻ്റെ ഒരു ബെസ്റ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ പറയുന്ന, അപ്പോൾ 40 വന്നവരോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിതെല്ലാവരെയും കണക്ട് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരധികം താമസിയാതെ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഏത് ഏജ് ആയിരിക്കും പ്രവാസത്തോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് ഏജിൽ ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതിന് ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ നമുക്ക് മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക്. എന്നാലും പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പറ്റി അടുത്ത പാട്ട് വരുന്നു. ഹൗ ഓൾഡ് ആർ യു മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: Radio Suno.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno updates like is Vagadam. Update Galamai Nisa. സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച 974 ബീച്ചിൽ ഫ്ലോട്ടിസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും സുഖകരവുമായ വേറിട്ട കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൌകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 കത്തരി റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 കത്തരി റിയാലുമാണ് പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 കത്തരി റിയാലാണ് നിരക്ക്. ഖത്തറിൽ പുറം ജോലികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയ നിയന്ത്രണം അവസാനിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടരണമെന്ന് തൊഴിൽ മന്ത്രാലയം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് ജന്മനാട്ടിൽ വിടവാങ്ങൽ മത്സരം. ഒക്ടോബറിൽ നടക്കുന്ന സൌഹൃദ മത്സരമായിരിക്കും അത്. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ വിജയം. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി. ഇതോടെ 3 2020 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലെത്തി. മൂന്നാം 2020 മത്സരം വ്യാഴാഴ്ച നടക്കും.
6: Suno update.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23.
1: Brought to you by Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സാധാരണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shishadu Sharma Rajesh Raman, y'all know me as Blase.
2: You're listening to
1: Radio Suno, 91.7, Qatar's favorite radio station.
3: This is Morning Safari, Morning Safari, Morning Safari, Morning
4: Safari. Malabar Golden Diamonds, Morning Safari.
0: Brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: In association with
6: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
8: home. ഒത്തിരി ഒത്തിരി അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 16 ആണ്. സെപ്റ്റംബർ 16 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 7 കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ഒരുപാട് പേരുടെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അജേഷ് വയലിൽ ഒരു ചോദ്യം നമ്മൾക്ക് ഇങ്ങടേക്ക് പറഞ്ഞു തന്നു. അജീഷിൻ്റെ കുറച്ച് ചിന്തകളൊക്കെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു. പ്രവാസം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ, പ്രവാസം അവസാനിപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു ഏജ് അല്ലെങ്കിൽ ഒരു പ്രായം, ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ ആയിരിക്കാം എന്നുള്ള ഒരു ഡിസ്കഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്
9: നിസാർ തൗഫീഖ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടത് രാവിലെ. എന്റെ അഭിപ്രായത്തിൽ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പൊ അതിന് പ്രായം ഒരു ക്രൈറ്റീരിയ ആക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് നമുക്ക് പിന്നെ വിശ്രമം എന്ന് പറയുമ്പോ നമ്മൾ ലേസിയിലേക്കാണ് പോകുന്നത്. വിശ്രമം എന്ന് പറയുമ്പോ എന്റെ ഒരു ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാല്, നമ്മൾ മനസ്സിന് വിശ്രമം കൊടുക്കണം. ടെൻഷൻസ്, ഒരുപാട് ടെൻഷൻസ്, കടങ്ങള് അങ്ങനെ ഒന്നും ഉണ്ടാവാതെ. But still you have to work. And നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആരോഗ്യം അനുവദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള, നാട്ടിലും വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ പോകാവുന്നതാണ്. ഒരു ഒരു ഏറെക്കാലം പ്രവാസിയായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, നമ്മൾ ഇവിടുന്ന് സമ്പാദിച്ച ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. അത് നമുക്ക് ചിലപ്പോൾ കൃഷിയിലായിരിക്കും ഉപയോഗപ്പെടുക, ചിലപ്പം ഇൻഡസ്ട്രിയിലായിരിക്കും ഉപയോഗപ്പെടുക, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും. അതൊക്കെ നമുക്ക് നാട്ടിൽ ചെയ്യാവുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കണം. യു ഹാവ് ടു ഡു സംതിങ്.
8: അടിപൊളി, നല്ല നല്ല ഉത്തരം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര വർഷമായി പ്രവാസം?
9: ഞാനത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങള് ഞെട്ടിപ്പോകും. നിങ്ങളെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ തലവെറ്റി പോകും ചിലപ്പോ.
8: അയ്യോ,
9: വടകരയാണ്, വടകരയാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പ്ലാനിങ്ങിലാണ്, എനിക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. ആ സമയത്ത് ഞാൻ പിന്നെ നമ്മൾ മുമ്പത്തെ പോലെ അല്ലല്ലോ. ഇന്ന് പോകണം വിചാരിച്ചാൽ നമുക്ക് പോകാലോ. ഇപ്പൊ ഫസ്റ്റ് ആണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഞാൻ ഒരു ഫാക്ടറിയിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ വെറുതെ ഒന്ന് ഓൺ ചെയ്തപ്പോ ഐ ഫീൽ വെരി ഇൻട്രസ്റ്റിംഗ്.
8: താങ്ക് യു സോ മച്ച്. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം.
9: താങ്ക് യു.
8: ബൈ ബൈ ബൈ ബൈ. നിസാർ തൗഫീഖ് അദ്ദേഹം ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ മൈൻഡിനെ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ

കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് രാജേഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ നമുക്ക് എത്തുന്നുണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ, എല്ലാ മെസ്സേജസിലേക്കും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക്. നമ്മളിങ്ങനെ നല്ല നേരം നല്ല സമയം നല്ല പ്രായം എങ്ങനെ ഏത് പ്രായത്തിൽ ഗുഡ് ബൈ പറയുകയാണെങ്കിൽ, പ്രവാസത്തോട് ഗുഡ് ബൈ പറഞ്ഞാൽ ഏത് പ്രായമായിരിക്കാം ഏറ്റവും നല്ലത് എന്നുള്ള ചർച്ചയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. കേൾക്കുന്നത് നേരം മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയാണിത്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Radio Sonora, 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: എന്റെ അമ്മോ ഭയങ്കര സന്തോഷമായി പുണി.
1: എന്താണ്?
0: ഒന്നുമില്ല, സുബിന്റെ മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് സുബിൻ പറയുന്നത് അമേസിംഗ് സോങ് സെലക്ഷൻ, ടുഡേയ്സ് മോർണിംഗ് സവാരി ഈസ് അബ്സല്യൂട്ട്ലി സൂപ്പർബ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു, എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടു, എല്ലാം റിഫ്രഷിംഗ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, റിയലി അത് എൻജോയ് ചെയ്തു, റിയലി എൻജോയിങ് ദ ഷോ ദിസ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. താങ്ക് യു സുബിൻ ജെ അസൻഷ്യ.
1: തീർച്ചയായിട്ടും സുബിൻ ജിയുടെ അടുത്ത് പറയാനുള്ളത് മാക്സിമം ഞങ്ങൾ നല്ല പാട്ടുകൾ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും.
0: മാക്സിമം മാക്സിമം
1: അതെ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചില പാട്ടുകളൊക്കെ
0: ഒളിച്ചോടിയായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷെ മാക്സിമം നമ്മൾ അവര് വരാതെ നോക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് 100 എന്നുള്ള പ്രായം കടന്ന 100,000 ആളുകളെ ഉള്ള രാജ്യത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ഏജ് ഇത്രയായിരിക്കും, പക്ഷെ നമ്മളുടെ മൈൻഡ് ഇപ്പോഴും നിൽക്കുന്ന വേറൊരു ഏജിലായിരിക്കും.
1: ചില ആളുകൾ ഒരുപാട് ആളുകൾ
0: എനിക്കുണ്ട്
1: ഇഷ്ടം പോലെ ആളുകൾ,
0: അഷ്ടമി കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞേയുള്ളൂ.
1: അതായത് ഭയങ്കര കമ്പനി ഉണ്ട്, അവർക്ക് നല്ല ഏജ് ഉണ്ടാവും, അവരൊരു റിട്ടയർമെന്റ് ലൈഫിലായിരിക്കും,
0: പക്ഷെ
1: എപ്പോഴും നമ്മളുടെ ഏജിലേക്ക് വന്ന് അങ്ങനെ നമ്മളുടെ കൂടെ നിൽക്കാൻ അവർക്ക് പറ്റും.
0: പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതിപ്പോ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ നമ്മുടെ അജീഷ് വയലിൽ നിന്നുള്ള നമ്മുടെ ലിസ്ണറ്, അദ്ദേഹത്തിനെ കുറച്ചധികം അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇത് ചർച്ച ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് ആളുടെ ഒരു ചോദ്യം നമുക്ക് തന്നു.
1: നാട്ടുകാരെ കൊണ്ടാണോ പണിയിപ്പിക്കുന്നത്?
0: അപ്പൊ അങ്ങനെ പറയുന്നു, ഞാനത് ഒളിച്ചൊരു സൈഡിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ ഓപ്പണായിട്ട് പറയരുത്. ഞാനത് കഴിഞ്ഞ മണിക്കൂർ പറയണമെന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ ഇപ്പൊ അത് പൊട്ടിക്കേണ്ട, ഇപ്പൊ പറയണ്ട വിചാരിച്ച്.
1: അജീഷ്
0: പറഞ്ഞത് അതായത് എല്ലാവർക്കും പ്രവാസം ചിലപ്പോ ഒക്കെ ഗുഡ് ബൈ പറയണമെന്ന് തോന്നാറുണ്ട്, പക്ഷെ ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ള സമയത്തായിരിക്കും പ്രവാസം നിർത്താനായിട്ട് അല്ലെങ്കിൽ പറയണമെന്ന് ഗുഡ് ബൈ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിർത്താൻ പറ്റുന്ന ഒരു ഏജ് ഏത് സമയത്തായിരിക്കാം എന്നുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട്, നമ്മളുടെ കൂടെ ഒരാള് കൂടി ഇതാ ജോയിൻ ചെയ്യാണ്.
2: എന്റെ പേര് മുഹമ്മദ് അഷ്റഫ് ആണ്, പാലക്കാട്.
0: പാലക്കാട് എന്തുണ്ട് വിശേഷങ്ങൾ? സുഖാണോ?
2: അൽഹംദുലില്ലാ, സുഖാണ്.
0: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, നമ്മള് പ്രവാസം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏത് ഏജ് ആയിരിക്കും അതിന് കറക്റ്റ്?
2: ശരിക്കും പറയുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് റേഡിയോ സോയില് ആദ്യമായിട്ടാണ് ലൈൻ കിട്ടുന്നത്, അതിന്റെ ഒരു
0: സന്തോഷമുണ്ട് എനിക്കും. സന്തോഷം പറഞ്ഞോളൂ.
2: എനിക്കിപ്പോ 50 വയസ്സാണ്. സോ ഞാന് GCC വന്നിട്ട് 23 കൊല്ലമായി, എനിക്ക് ഇതുവരെ അവസാനിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ കമ്മിറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്,
0: ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും.
2: എന്റെ കുടുംബത്തിൽ ഞാൻ മൂത്ത ആളാണ്, 6 പേരിൽ മൂത്ത ആളാണ്.
0: ഓക്കെ,
2: കുടുംബത്തിന് വേണ്ടിയിട്ടും കൂടെ പുറപ്പുകൾ വേണ്ടിയിട്ടും ഇങ്ങനെ കുറെ ഇങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കി, എനിക്കായിട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. പക്ഷെ ഈ സെക്കൻഡ് വരെ
0: ഇനിയെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കണം.
2: ചിന്തിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറയുന്ന വെച്ചാൽ എന്റെ ഒരു അഭിപ്രായം, നമുക്ക് ഇന്ന് നിർത്താം നാളെ നിർത്താം പറഞ്ഞിട്ട് കാലം കുറയായി, നിർത്താൻ പറ്റുന്നില്ല. അപ്പോ ഈ പ്രായത്തിൽ നിർത്താന്ന് പറയുന്നത് എനിക്കത് യോജിക്കുന്നില്ല. കാരണം ഈ കുടുംബത്തിൽ മൂത്തവറായിട്ട് വന്നവർ, അവർക്ക് പെൺമക്കളുണ്ട്, അവരിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട്. കാരണം മൂത്തവര് മിക്കവാറും സ്വാർത്ഥത അല്ലാത്ത ആൾക്കാരായിരിക്കും കുടുംബത്തിലുള്ളവർ മാക്സിമം. അപ്പൊ എനിക്ക് ഇന്ന് നിർത്തിയിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ കടങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്.
0: പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് നമ്മൾക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക്
2: അത്യാവശ്യമാണ്. ഞാൻ പല സമയത്ത് ആലോചിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം കുടുംബത്തിൽ മൂത്തവറായിട്ട് പറഞ്ഞവർക്കുള്ള റിക്വസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും കരുതി വെക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനും ഒരു മൂത്ത ആളാണ്, അപ്പൊ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്.
2: വളരെ സന്തോഷമുണ്ട് ഞാൻ സംസാരിച്ചതിന്.
0: എനിക്കും എനിക്കും പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം കേട്ടോ.
2: താങ്ക് യു വെരി മച്ച്.
0: അദ്ദേഹം അദ്ദേഹത്തിനൊരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു
1: വെച്ചു
0: തുറന്നു വെച്ചു എന്നുള്ളതാണ്.
1: പലതും വിഷ്വൽ ചെയ്യാൻ പറ്റി. 23 വർഷത്തിന്റെ പ്രവാസമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നിസ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരു പ്രവാസം അവസാനിപ്പിക്കേണ്ട ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട്.
0: അതെ അതെ അതെ.
1: അതിന് പല കാരണങ്ങളാണ്. ഈ പറഞ്ഞപ്പോ അഷഫ് അദ്ദേഹം പറഞ്ഞ പോലെ ഉത്തരവാദിത്തങ്ങൾ അതിനെ സമ്മതിപ്പിക്കാത്തതുണ്ട്, കടങ്ങള് അതിനെ സമ്പാദിപ്പിക്കാത്തതുണ്ട്, സമ്പാദ്യം തങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് അവസാനിപ്പിക്കാത്തവരുണ്ട്. ഈ പ്രവാസത്തിന്റെ കഥ ഇങ്ങനെ
0: തുടർന്നു. അതെനിക്കത് എത്ര വർഷം കഴിഞ്ഞാലും ഇത്
1: ഈ ചോദ്യം എത്ര വർഷം കഴിഞ്ഞാലും
0: പ്രസക്തമാണ്, എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്ന് തോന്നുന്നു. ഇതിനുള്ള മറുപടികൾ അപ്പുണ്ണി ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക സാഹചര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം. സ്വന്തം മണ്ണിലേക്കും പ്രിയപ്പെട്ടവരുടെ അരികിലേക്കും മടങ്ങുന്നതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷിഹാബ് റൈംസ് പറയുന്നത് 2 വർഷം കൊണ്ട് നാട്ടിൽ സെറ്റിൽ ആവണം എന്ന് കരുതി 2012 ഞാൻ ഇവിടേക്ക് എത്തി, ഇപ്പോ പ്രവാസത്തിൽ സെറ്റിലായി. ഏറെക്കുറെ ഷിഹാബ്. പക്ഷെ അതൊരു ഒരു ശരിയല്ലായ്മയായിട്ട് തോന്നുന്നില്ല കേട്ടോ.
1: അല്ല, സംഭവം എന്താ വെച്ചാല് പലപ്പോഴും മിക്ക എടുത്തും കമ്പനികളുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാല് രണ്ടു വർഷം മിനിമം ഒരു എംപ്ലോയിനെ കിട്ടണം എന്നുള്ളത്. രണ്ടു വർഷമെങ്കിലും കിട്ടിയാലാണ് ആ എംപ്ലോയി ആ കമ്പനിനെ പഠിച്ച് അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തുള്ള ഒരു ചിന്ത. അപ്പൊ നമ്മളും ഒരു കോൺട്രാക്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡിസ്കഷനോ വരുന്ന സമയത്ത് നമ്മളും വിചാരിക്കും രണ്ട് വർഷം അങ്ങനെ ചെയ്താൽ
0: ഉണ്ടായി
1: എന്നുള്ളതാണ് പ്രശ്നം.
0: പ്രശ്നം അതെ. ഓക്കെ, പക്ഷെ അത് പ്രശ്നമാണോ?
1: അല്ല, ചിലര് പ്രവാസത്തിൽ സെറ്റിൽ
0: ആവുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 45 വയസ്സിലെങ്കിലും നാട്ടിൽ സെറ്റിൽ ആവണം. പ്രവാസത്തിൽ കിട്ടിയ ഒരുപാട് നല്ല സുഹൃത്തുക്കളും നല്ല നല്ല ഓർമ്മകളും ആണ് ബാക്കിയുള്ളത്. എല്ലാവരോടും സ്നേഹം മാത്രം എന്നാണ് ഷിഹാബ് പറയുന്നത്.
1: ഇത് പറഞ്ഞ സമയത്ത് നമ്മള് ബഹറില് ഒരു നാഗേന്ദ്ര ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അത് റിയൽ നെയിം ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ആള് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അവിടുത്തെ സ്ഥലങ്ങള് പരിചയപ്പെടുത്തുകയും ഇങ്ങനെയൊക്കെ ചെയ്ത്, അപ്പൊ അങ്ങനെ കണ്ട് കണ്ട് നമ്മളും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം വീഡിയോയിൽ വന്നിട്ട് പറയാണ്, ഞാൻ പ്രവാസം അവസാനിപ്പിക്കുകയാണ്, ഇത്ര വർഷമുണ്ട്, എല്ലാ പ്രവാസികൾക്കും ഉള്ള ഒരു ടെൻഷൻ ഉണ്ട്, നാട്ടിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും.
0: ഫിഷ് ചെയ്ത
1: കണ്ടില്ലേ,
0: കണ്ടു ഞാൻ അബദ്ധത്തിൽ കണ്ടുപോയത്. അങ്ങനെ ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നില്ല, എങ്ങനെയോ എന്റെ ഫീഡിൽ വന്നതാണത്.
1: അതെ, അദ്ദേഹം അവിടെ ചെന്നിട്ട് ഫിഷിന്റെ പരിപാടി തുടങ്ങി. അദ്ദേഹം പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാനുള്ള ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആൾക്കാർക്ക് കൊടുക്കും.
0: കണ്ടു കണ്ടു ഞാൻ കണ്ടിരുന്നു ആ ഒരു വീഡിയോ. രാജീവ് ആനന്ദ് പറയുന്നത്, ഏജ് അല്ല എന്റെ കൺസേൺ, ലൈഫ് സെറ്റിൽ ആകണം. നാട്ടിൽ ചെന്നാൽ ജീവിക്കാനുള്ള ഇൻകം കണ്ടെത്താനുള്ള കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ചെയ്യണം എന്നാണ് രാജീവ് ആനന്ദിന്റെ അഭിപ്രായം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇനിയും ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുൻപായിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോ ഏത് പാട്ട് വരണ പുണി?
1: തിരികെ ഞാൻ വാർത്ത കേൾക്കാം.
0: പാട്ട് തന്നെയാണ് ഇനി പ്ലേ ചെയ്യുന്നതും കേട്ടോ, മോർണിംഗ് സവാരിയിൽ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
2: Hi, this is Karthi.
3: You're listening to
2: Radio Suno 91.7 FM. Kettu kettu kut.

0: Morning Safari. Only on Radio Suno 91.7 FM.
1: കേട്ടുകൊണ്ടേയിരിക്കുന്നത് മോർണിംഗ് സവാരി വിശേഷങ്ങളാണ്. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ്. സെപ്റ്റംബർ 16 തീയതി ബുധനാഴ്ച ദിവസമാണ്.
2: 50 തന്നെയാണ് നമ്മൾ നിൽക്കുന്നതും. 50-55 വയസ്സില് റാഷിദാണ് പറയുന്നുണ്ടോ, പ്രവാസം നിർത്തിയാൽ നാട്ടിൽ ചെറിയ ബിസിനസ്സോ കൃഷിയോ മറ്റു ഹോബികളോ ഒക്കെ ചെയ്ത് സജീവമായിരിക്കാൻ ആവശ്യത്തിന് ഊർജ്ജവും സമയവും ഉണ്ടാകും. 50 കഴിയുന്നതോടെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ വിശ്രമമായിരിക്കും ആവശ്യം. അപ്പൊ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് റാഷിദ് പറയുന്നത്. അപ്പൊ അഷ്റഫ് അഗോര പറയുന്നത്, 50 വയസ്സിലും പ്രവാസ ജീവിതം നയിച്ച് മെസ്സേജ് കേൾക്കുന്നല്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്.
1: അല്ല, അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രവാസത്തിന് ഒരു സ്റ്റോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ആണ്.
2: അത്
1: ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലേക്ക് വന്നേക്കാം എന്നുള്ളതാണ്. അപ്പൊ മറ്റേ എനിക്കൊന്ന് ഇഫ്തിഹാറുദ്ദീനാണെന്ന് ചോദിച്ചു, അപ്പൊ 40-ാമത്തെ വയസ്സിൽ പ്രവാസം തുടങ്ങിയാലോ
2: തുടങ്ങിയാളോ
1: അതെ
2: എന്ന് ചോദിക്കുന്നുണ്ട്. സക്കീറിന്റെ മെസ്സേജ് ഉണ്ട്. ഷക്കീർ അഗ്ലാഡ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. പ്രവാസിയുടെ മടക്കയാത്ര, നാട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന പ്രതീക്ഷയാണ് പ്രവാസത്തിന്റെ കരുത്ത്. ആ നല്ല നാളുകൾ അധികം വൈകാതെ വന്നെത്തും. 4 വർഷം ആകാൻ പോകുന്നു ഈ മടക്കയാത്രയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീർ അഗ്ലാഡിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അർഷദ് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ
1: സന്ദേശങ്ങൾ.
2: ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു വിഷസ് കൂടിയുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷൈബിയുടെയും സോനുവിന്റെയും 10-ാമത്തെ വിവാഹ വാർഷികമാണ്. അവർക്ക് സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷിനാദ്, ജാസിം, സജു, ജാസിർ, സഫീർ, സുഹൈൽ അസ്ലം, പ്രദീപ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. ഇന്നത്തെ ദിവസം മൊത്തം പോസിറ്റീവ് തോട്ട്സും കോട്ട്സും മാത്രമാണ്.
6: ഇന്ന് പോസിറ്റിവിറ്റി നിറയുന്ന ഒരു ദിവസമാണ്.
5: ഹാരിസിന്റെ മെസ്സേജ് ഉണ്ട്. നമുക്ക് ജീവിതത്തിൽ എല്ലാ ഉത്തരങ്ങളും കിട്ടിയ ശേഷമല്ല മുന്നോട്ട് പോകേണ്ടത്. ചില വഴികൾ നടക്കാൻ തുടങ്ങുമ്പോഴാണ് തുറക്കുന്നത്. ഭയമുണ്ടായിട്ടും അടുത്ത ചുവട് വയ്ക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. ഗ്രേറ്റ് മോർണിംഗ്.
6: തീർച്ചയായിട്ടും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, ഡിജിൽ ദാസ് ആണ് മെസ്സേജ് അയക്കുന്നത്. അതുല്യയുടെയും ഡിജിലിന്റെയും 7th വെഡിങ് ആനിവേഴ്സറി ആണെന്ന്.
5: ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ.
6: ഗൂഗിളിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. ഇനിയിപ്പോ നേരെ നമുക്ക് ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഒരു സിനിമ കണ്ടുപിടിക്കാം. അതെ, ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇത് അധികം ആലോചിച്ചൊന്നും
5: ബുദ്ധിമുട്ടിക്കേണ്ട
6: ഒരേ ആവശ്യം ഇല്ലാത്തൊരു സിനിമ.
5: ബുധനാഴ്ച ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ബുദ്ധിമുട്ടില്ലാത്ത
6: ബുധനാഴ്ച.
5: ഓക്കെ, സെഗ്മെന്റിന്റെ പേര്
6: നല്ല പേരാണ് കേട്ടല്ലോ, ബുദ്ധിമുട്ടില്ലാത്ത ബുധനാഴ്ച.
5: അതെ,
6: മറ്റേ തിങ്കൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭാരം ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? നാട്ടില് കാണാറില്ല. തിങ്കൾ എന്നാണ് പേര്. തിങ്കളാഴ്ച എന്നോ തിങ്കൾ എന്നോ എന്താണ് പേര്.
5: ഓക്കെ
6: ഓക്കെ, അത് ബുധൻ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കണക്ട് ആയതാണ്. ഓക്കെ, ഇത് 94 റിലീസായ സിനിമയാണ്.
5: 94 റിലീസായ ചിത്രം.
6: ഐ ജി മാത്യൂസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്.
5: ഓക്കെ,
6: പിന്നെ ഈ സിനിമ തമിഴിലേക്ക് റിമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇരി പറഞ്ഞാൽ നിങ്ങളിപ്പോ അത് സെർച്ച് ചെയ്യും, അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല.
5: ഓക്കെ,
6: പിന്നെ ഈ സൂചനകളിൽ വേറെ എന്ത് സൂചന പറഞ്ഞാൽ ഈ സിനിമ മനസ്സിലാവും.
5: ഐ ജി മാത്യൂസ് 1994 റിലീസായ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ് സിനിമ? ഉത്തരം കിട്ടിയോ?
6: ഇല്ല, അൻസൽ ശരിക്കും സത്യമായിട്ടും ആ സിനിമയല്ല, ട്രൂത്ത് അല്ല. മലയാളം പേരാണ്, ഇംഗ്ലീഷ് പേരല്ല, മലയാളം പേരാണ് സിനിമയുടെ. ഇത്
5: ഉദ്ദേശിച്ചോറിൽ
6: റിലീസായ ഐ ജി മാത്യൂസ്, റിട്ടയർഡ് ഐ ജി മാത്യൂസ് പ്രധാന കഥാപാത്രങ്ങളിൽ. ഓ, വിഷ്ണു, കറക്റ്റ് ആണ്. വിഷ്ണുവിനാണ് ഇപ്പം സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന സിനിമ പേരാണ്, അതാണ് എന്റെ രസം. ഞാൻ വേറെ സൂചനകളൊന്നും വിട്ടുതരാത്തോണ്ടാണ്. ക്ലൂ അഗെയിൻ, ക്ലൂ വന്നുകൊണ്ടേ പറയാം. 94 റിലീസായ സിനിമ, റിട്ടയർഡ് ഐ ജി മാത്യൂസ് എന്നുള്ളത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. തമിഴിലേക്ക് ഈ സിനിമ റിമേക്ക് ചെയ്തിട്ടുണ്ട്. വാരഫലമല്ല.
5: ഓക്കെ, ഏതാണ് സിനിമ? നസീമിനും ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്
6: കേട്ടോ, ഗൂഗിളിനും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കി തരാം.
5: ഓക്കെ,
6: വിഷ്ണു ആ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുമെന്ന് ലിജോ ചോദിക്കുന്നുണ്ട്. അതോ വിഷ്ണു എന്നുള്ള ഉത്തരമാണ്? അല്ലല്ല, വിഷ്ണു എന്നുള്ള മൂവി അല്ല.
5: ഓക്കെ,
6: റൈറ്റ് ആൻസർ ആണ്. ഫരീസ് അത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ 5000917.
5: ഇപ്പോൾ ഈ സമയം മേഘ സന്ദേശം.
6: ഈ പാട്ട് പറഞ്ഞ കേട്ട സമയത്താണ് ഒരു റീല് നമ്മുടെ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്. ഈ പാട്ടിനെ കുറിച്ചിട്ട് എം ജി ശ്രീകുമാർ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ റീലൂടെ കാണാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: മേയാവി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ബുധനാഴ്ച ദിവസമാണ്, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കാണ്. അപ്പം നമ്മളിങ്ങനെ സൂചനകളൊക്കെ നൽകി പോകുന്ന ഒരു സമയമായിരുന്നു. ഹൈഡ് ആൻഡ് സീക്കിൽ സൂചനകളൊക്കെ നൽകി, അതായത് 1994 റിലീസായ ഒരു ചിത്രമാണ് ഈ സിനിമ. തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിട്ടയർഡ് IG മാത്യൂസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. ഇങ്ങനെയുള്ള സൂചനകളൊക്കെ നൽകി ഇന്ന് പോകുന്ന സമയത്ത് പലരും തെറ്റി ഉത്തരങ്ങളും അയച്ചിട്ടുണ്ട്. പ്രഭു ചോദിക്കുന്നത് 3rd time എന്ന് ചോദിക്കുന്നു. അല്ല കേട്ടോ, പിൻഗാമിയാണോ എന്ന് അൻസൽ ഹബീബ് ചോദിക്കുന്നു. അതുമല്ല, അൻഫല് കറക്റ്റായ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. സനിൽജി ഉത്തരം അയച്ചേക്കുന്നത് തന്നെ ഒരു സൂചനയായിട്ടാണ്. അതുപോലെ തന്നെ കനിമോള് ചോദിക്കുന്നത് കമ്മീഷണറാണോന്ന് ചോദിക്കുന്നു. അല്ല, ജാസിർ ഹുസൈൻ്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. ജെസി മാത്യു ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാരിസ് ബ്രോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്യൂ കൂടെ അദ്ദേഹം അറിയിക്കുകയാണ്. എൻ്റെ കസിൻ അൻസാർ അൻസില ദമ്പതിമാരുടെ 12th വിവാഹ വാർഷികമാണ്. എന്നോടൊപ്പം നിങ്ങളും ഒരാശംസകൾ പറഞ്ഞാലും ഞാൻ ഹാരിസ്. തീർച്ചയായിട്ടും അപ്പം ഞങ്ങളും ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. നമ്മുടെ അൻസാറിനും അൻസില ദമ്പതിമാർക്ക് നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് നിസ ഇന്ന് ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്
1: കേട്ടോ.
0: ഞാനിങ്ങനെ പറയുമായിരുന്നു, പിൻഗാമി വന്നിട്ടുണ്ട്, കമ്മീഷണർ വന്നിട്ടുണ്ട്, 3rd time വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. അവൻ അങ്ങനെ എല്ലാവരും ചിന്തിച്ചത് ഒരു ഒരു ഒരു പോലീസ് മൂവി എന്നുള്ള ഒരു ചിന്തയിലേക്ക് എല്ലാവർക്കും
1: അങ്ങനെ മാറ്റിയെടുത്തു. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, ഇതിന്റെ തമിഴ് വേർഷന്റെ പേര് അഴകാന നാട്കൾ എന്നാണ്.
0: അഴകാന നാട്കൾ,
1: അഴകാന നാളുകൾ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്നൊക്കെ വേണമെങ്കിൽ മീനിങ് വരും. അതാണ് എന്റെ തമിഴ് വേർഷന്റെ തമിഴ് റിമേക്കിന്റെ പേരെന്ന് പറയുന്നത് അങ്ങനെയാണ്.
0: ഓക്കെ,
1: നിഷ കറക്റ്റ് ആണ് കേട്ടോ. നിഷ അത് കണ്ടുപിടിച്ചു, കറക്റ്റ് ആണ്. ജസ്റ്റേജി കറക്റ്റ് ആണ്. ജാസിർ ഹുസൈൻ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ശരിയായ ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി അയക്കാൻ, സൂചനകൾ ഒരിക്കൽ കൂടി. 1994 റിലീസായ ചിത്രം, റിട്ടയർഡ് IG മാത്യൂസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. തമിഴിലേക്ക് ഈ സിനിമ
1: റീമേക്ക് ചെയ്തിട്ടുണ്ട് അഴകാന നാട്കൾ എന്ന പേരിൽ.
0: ഓക്കെ, ഇനി കുഞ്ഞൽ ദോ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. പാട്ടിൽ പറയുന്ന പോലെ മനസ്സ് നന്നാവട്ടെ.
1: അതാ

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. This is Morning Safari.
1: പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: നിഴൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്.
1: ഈ വരി അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറ്. ഇന്നലെ മെല്ലനെ, അങ്ങനെ ആ ഒരു വരിയുണ്ടാണ് ഈ പാട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. മനു മഞ്ജുത്ത് എഴുതിയിരിക്കുന്നത്.
0: അതെ, എനിക്ക് തന്നെ കുഞ്ചാക്കോബ് ഇങ്ങനെ ഒരു മാസ്ക് വെച്ചിട്ടുള്ള,
1: അതെ അതെ അതെ അതെ, ബ്ലാക്ക് ബ്ലാക്ക് കളറാണെന്നാണ് ഒരു ഓർമ്മ. ഓക്കെ, നയൻതാര ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു അത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടൊക്കെ കേട്ട് വരുന്ന വഴിയായിരുന്നു മോർണിംഗ് സവാരി. വിശേഷങ്ങളിൽ ഹരിചരൻ ആയിരുന്നു ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ചില അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമായിട്ട് പോകാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച 974 ബീച്ചില് ഫ്ലോട്ടിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഒരുക്കുന്നുണ്ട്. വാരാന്ത്യത്തിൽ വേറിട്ട തരത്തിലുള്ള കായിക വിനോദ പരിപാടികളാണ് അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് ഒരുക്കുന്നത്. ഫ്രീ സ്വിമ്മിംഗ് സോൺ ഉണ്ടാകും, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനം, മറ്റ് സുരക്ഷാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. മുതിർന്നവർക്ക് 35 കത്തരി റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 കത്തരി റിയാലുമാണ് അവിടേക്കുള്ള പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷി വ്യക്തികൾക്കും ഒക്കെ തന്നെ പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 കത്തരി റിയാലാണ് നിരക്ക് വരുന്നത്.
0: തീർച്ചയായിട്ടും എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 974 ബീച്ചിന് ഒരുപാട് ഇവന്റുകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്.
1: നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണല്ലോ.
0: പ്രത്യേകിച്ച് ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇവന്റുകൾ അവിടെ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. എനിക്ക് പലരും അത് പ്രയോജനപ്പെടുത്താറുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഫ്ലോട്ടിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ, ബീച്ചിൽ സമയം മനോഹരമായിട്ട് ചെലവഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നമുക്ക് അരികിലേക്ക് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ അതിൽ പങ്കെടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചനകൾ ഒരിക്കൽ കൂടി. ഇപ്പൊ കേട്ടു തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ട് 1994 റിലീസായ ഒരു ചിത്രമാണ്. റിട്ടയർഡ് IG മാത്യൂസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ ഇത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു അഡീഷണൽ സൂചന കൂടി നൽകാണ്, ഇതൊരു പോലീസ് പ്രമേയത്തിൽ വന്ന സിനിമയല്ല
1: കേട്ടോ. ലാസർ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
0: ലാസർ, നല്ലൊരു സൂചന കേട്ടോ.
1: നല്ല സൂചനയല്ലേ,
0: കെട്ടില്ല
1: സൂചനയാണ്. ഒരു നല്ല മികച്ച കഥാപാത്രമാണ്
0: ആ സിനിമയിലെ. ഏറ്റവും ഇപ്പോഴും കാണുന്ന സീനുകളിൽ ഒന്ന്
1: കഥാപാത്രം വന്ന് പെർഫോം ചെയ്ത് പോകുന്ന ഒരു ഏരിയ നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിച്ചോളൂ. 5000 എന്ന നമ്പറിലേക്ക്.
2: ചെന്നൈ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
5: Nesto, all that you need.
3: You're listening to
6: Morning Safari.
3: Morning Safari.
6: Morning Safari.
1: Only on Radio Suno 91.7 FM.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 41 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകത്തുനിന്നും ക്രിക്കറ്റ് ലോകത്തുനിന്നുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടെ തന്നെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസറും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് സൂചനകളാണ് നമ്മൾ ഇന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ സൂചനകളിലൂടെ സിനിമ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. വളരെ സിമ്പിൾ സൂചനകളായിരുന്നു. അതിൽ നിന്നും എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ സനിൽജിയുടെ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ക്ലൂ കേൾക്കുമ്പോൾ ഉത്തരം മിന്നിച്ചേക്കണേ എന്ന് ആഗ്രഹിക്കും. മറ്റു ചേച്ചിയോട് ചോദിക്കുമ്പോൾ ആ മിന്നിച്ചേക്കണേ എന്ന വാക്കിൽ തന്നെ ഒരു ക്ലൂ ഉണ്ടെന്ന് പറയും. പിന്നെ മറ്റൊരു ക്ലൂ, ഈ ഡയറക്ടറുടെ മറ്റൊരു പടം അരം പ്ലസ് അരം എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് മിന്നാരം എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് മറുപടി കിട്ടി. അപ്പോൾ റൈറ്റ് ആൻസർ മിന്നാരം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. ഒരുപാട് പേരുടെ ശരിയുത്തരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അജറിൻ്റെ മെസ്സേജും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. സഞ്ജുവിൻ്റെ ആ ഒരു ഗംഭീര തിരിച്ചുവരവ് ഒന്നും പറയാനായിട്ടില്ല. നമ്മൾ ഇന്നലെയും ഈ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഗംഭീര തിരിച്ചുവരവിന് അഭിനന്ദനങ്ങൾ. ലോകകപ്പിലെ പ്രകടനത്തിൻ്റെ മറ്റൊരു പതിപ്പ്, ആരും അങ്ങനെ എഴുതി തള്ളാൻ വരണ്ട എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് സനിൽജിയുടെ മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം തോന്നിയ കാര്യമാണ്. സഞ്ജുവിൻ്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ വളരെ വലിയ രീതിയിൽ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. സഞ്ജുവിൻ്റെ ആ ഒരു ഹാഫ് സെഞ്ചുറി നമുക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു നിർണായകമായിട്ട് തന്നെ അത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. 2020 7 വിക്കറ്റിൻ്റെ വിജയം അഫ്ഗാനിസ്ഥാനെതിരെ നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-0 നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നിലെത്തി നിൽക്കുകയാണ്. ഇനി ഒരു മാച്ചും കൂടിയാണുള്ളത്. അത് വ്യാഴാഴ്ചയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ക്രിക്കറ്റിൽ ആ ഒരു വിശേഷം നടക്കുന്ന സമയത്ത് ഫുട്ബോൾ ലോകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിയുടെ വിടവാങ്ങൽ മത്സരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്കിപ്പോൾ ഏറ്റവും അധികം കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ഇതിഹാസ താരം ലയണൽ മെസ്സി, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെയായിരിക്കും വിടവാങ്ങൽ മത്സരം നടക്കുക എന്നുള്ളതാണ് നമുക്കിങ്ങനെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ നടക്കുന്ന സൗഹൃദ മത്സരത്തിലായിരിക്കും അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവാങ്ങൽ മാച്ച് അർജന്റീന ജേഴ്സിയിൽ അദ്ദേഹം കളിക്കാനായിട്ട് ഇറങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 21 മുതൽ 6 വരെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മത്സരങ്ങൾക്കിടയിൽ 3 സൗഹൃദ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നിലായിരിക്കും മെസ്സിയുടെ ആ ഒരു മാച്ച് നടക്കാനായിട്ട് പോകുന്ന വിടവാങ്ങൽ മത്സരം നടക്കുക എന്നുള്ളതാണ് നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ദിവസത്തിനായിട്ടും വെയിറ്റ് ചെയ്യാം. അദ്ദേഹം ആ ഒരു അദ്ദേഹം വീണ്ടും ആ ഒരു ജേഴ്സിയിൽ ഇറങ്ങുന്നത് കാണുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്കും വെയിറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. ആഷിദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അമീന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ശരി ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൈറ്റ് ആൻസർ മിന്നാരം എന്ന് പറയുന്ന ആ ഒരു ചിത്രം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 16-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. നേരത്തെ അപ്പുണ്ണി പറഞ്ഞ പോലെ ബുദ്ധിമുട്ടില്ലാത്ത ബുധനാഴ്ചയായിട്ട് ഈ ഒരു ദിവസം മാറട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഏറ്റവും സൂപ്പറായിട്ട് മാറട്ടെ. മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സൂപ്പർ ഡ്യൂപ്പറായിട്ട് മാറട്ടെ, ഗംഭീരമായിട്ട് മാറട്ടെ, എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാം. അതോടൊപ്പം തന്നെ 2 മണിക്ക് നമുക്ക് മാറ്റിനി മാഷപ്പിലും വിശേഷങ്ങൾ കേൾക്കാനും സിനിമാ വിശേഷങ്ങൾ അറിയാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഇനി ഹോം ഡെലിവറിയുമായിട്ട് സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് സുനോ ബോളിവുഡാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: ഗുഡ് മോർണിംഗ്. ഇനി അക്കാലി വണക്കം, സുപ്രഭാതം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 1:15 ആവുമ്പോൾ ഹോം ഡെലിവറിയിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. യെസ്, അങ്ങനെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം സെപ്റ്റംബർ 16 അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കഷനിൽ നിസീം അപ്പുണ്ണി നമ്മുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പ്രവാസം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എത്രത്തോളം വർഷം ഇവിടെ നിൽക്കണം, ഈ പ്ലാനിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം. ആ പ്ലാനിംഗ് ഒന്നും തന്നെ നടക്കാണ്ട് എക്സ്റ്റെൻഡായി ഓരോരോ റീസൺസ് ആയിരിക്കാം. നമ്മുടെ ഫാമിലി റീസൺ ആയിരിക്കാം, പേഴ്സണൽ റീസൺ ആയിരിക്കാം. ഒരുപാട് നാൾ ഈ രാജ്യത്ത് കുറച്ചുകൂടി നിന്നാലോ എന്ന ചിന്ത മനസ്സിലോട്ട് വന്നതായിരിക്കാം. അങ്ങനെ ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ മനസ്സിങ്ങനെ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. അങ്ങനെ ജീവിതത്തിൽ കൺഫ്യൂഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ എന്താണ് ഒരു രസമുള്ളത് അല്ലേ? എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസ് ദേ വിഷ് ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇങ്ങനേക്ക് മെസ്സേജസ് പോകുന്നോട്ടെ 5000997. കാരണം ജീവിതം കൺഫ്യൂഷനൊക്കെ വരും, ഇതേപോലെ അപ്സ് ആൻഡ് ഡൗൺസ് വരും. അതൊക്കെ നമുക്ക് നേരിടാനായിട്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഒരുപാട് നല്ല ബന്ധങ്ങൾ, ഒരുപാട് ഫാമിലിയെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്പേസിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസും പോന്നോട്ടെ. വെയിറ്റിംഗ് ആണ് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 6:37. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് വിഷസ് ഒരിക്കൽ കൂടി ദിയ ആശംസിച്ചുകൊണ്ട് സന്ദീപാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് പേര് തന്നെ ഇവിടെ മെസ്സേജ് ഗുഡ് മോർണിംഗ് വിഷസ് ഇങ്ങനെ അറിയിക്കുന്നു. അല്ലമീൻ ബ്രോ, ഗുഡ് മോർണിംഗ് ഡിയ സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജ് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഗോകുൽ കൃഷ്ണ ഒരു മെസ്സേജ് നമുക്ക് വേണ്ടി സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ്? ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ, ഗുഡ് മോർണിംഗ് ഗോകുൽ. Something leave from your life, it's better for something better to come ennaanallallo ennu parantana nammude google message aichikkunna. Theerchayittum life la endengilokke namukku ലൈഫിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഗുഡ് കമ്മിങ്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ് തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ഞാൻ പറയുകയാണ്. നമ്മൾ പെട്ടെന്ന് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ, അത് ഒരുപാട് സംഭവങ്ങളൊക്കെ തന്നെ, ചിലപ്പോൾ വീടായിരിക്കാം, നമുക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ അരികിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് സംതിങ് ബെറ്റർ അല്ലേ? അത് വരും തീർച്ചയായിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം സ്ലോട്ട്, ആ ഒരു ടൈം സ്പേസ് നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ജീവിതത്തിൽ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷിലേക്ക് നമ്മൾ പോവുകയാണ്. ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് ദീപക്കാണ്. ഓക്കെ, ദീപക് എൻ്റെ പ്രിയപ്പെട്ട വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. വൈഫിൻ്റെ പേര് സിതാര എന്നാണ്. ഓക്കെ, സിതാരയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ആൻഡ് ആ ഒരു ബർത്ത്ഡേ വിഷയോട് കൂടി മറ്റൊരു മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് അൻവറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ സുജിത്തിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ, സൗണ്ടിൽ എന്താണ് ഒരു ചെറിയ മാറ്റം? ചെറുതായിട്ട് ക്ലൈമറ്റ് ഒക്കെ മാറുന്നത് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബ്രോ. ജലദോഷവും തുമ്മലും ചീറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചെറിയൊരു സൗണ്ട് വ്യത്യാസവും വിറയിലും ഒക്കെ സൗണ്ടിൽ വരുന്നത്. അപ്പോൾ അത് കാര്യമാക്കണ്ട, വിട്ടേക്കുക. നമ്മൾ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമ്മൾ കിടിലായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കും എന്നുള്ളൊരു കാര്യത്തിനും സംശയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതങ്ങ് മറന്നേക്കാണ്. ആ ഒരു പോയിന്റിൽ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ മറക്കാനായിട്ട് കൂടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
12: Unjiri kannulla pennalle.
13: Hi guys, this is Nikki Galvani here.
14: You're listening to
13: Radio Suno 91.7

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 11 സെക്കൻഡും. ഇവിടെ വീണ്ടും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരും അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, മീൻ്റെ മെസ്സേജ് എന്താണ്? എനിക്ക് നല്ല എന്താ 2 ദിവസമായിട്ട് ഓക്കെ കഠിനമായ പനിയായിരുന്നു എന്നുള്ളതാണ് മെസ്സേജ് വന്നേക്കുന്നത്. അതിനൊപ്പം 2 ദിവസം ഓഫീസിലൊന്നും പോകാൻ പറ്റിയില്ല, ഇന്ന് ദേ ഡ്യൂട്ടിക്ക് തിരിച്ച് കയറിയതേ ഉള്ളൂ, അസുഖം മുഴുവനായിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ല മീൻ ബ്രോ മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡിക്ക് വയ്യ അല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മെൻ്റലി ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് കേട്ടോ. ഒരു സ്റ്റഡിയിൽ റിസർച്ചിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. നമുക്ക് പറ്റില്ല, നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെ നടക്കാണ്ട് പോകും. അതേപോലെ തന്നെയാണ് പനിയുടെ കാര്യം എന്നൊക്കെ പറയുന്നത്. നമുക്ക് വയ്യ മേല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ളത് ആ എനർജിയും കാര്യങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ പതിയെ വരെയുള്ളൂ. റെസ്റ്റ് വേണം, നമ്മുടെ ബോഡി തീരെയും അങ്ങ് നമ്മുടെ കൂടെ നിൽക്കില്ല, നമ്മുടെ മനസ്സിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നമുക്ക് തീർച്ചയായിട്ടും റെസ്റ്റ് കാര്യങ്ങളെടുക്കാം. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ നമ്മളുടെ ആ ഒരു അസുഖം എത്രയും പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. വിത്തൗട്ട് ടേക്കിംഗ് മെഡിസിൻസ് തന്നെ ഇത് പോസിബിൾ ആണ്. ഇതൊക്കെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മെൻ്റൽ ഹെൽത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല, നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നെഗായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വയ്യാന്നുള്ള ചിന്താഗതിയിലിട്ട് പോകാണ്ടിരിക്കുക, മാക്സിമം വെള്ളം കുടിക്കുക, ധാരാളം ലൂക്ക് വാം വാട്ടർ പോസിബിളി. കാരണം പുറത്ത് നമുക്കറിയാം ചൂടൊക്കെയാണ്, തണുപ്പ് കുടിക്കാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളും ഒക്കെ വരും. ആ പനിയല്ലേ, ജലദോഷമൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ തണുപ്പ് കുടിക്കുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നോർമൽ വാട്ടർ കുടിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ലൂക്ക് വാം വാട്ടർ, ചെറു ചൂട് വെള്ളം തന്നെ മാക്സിമം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ചൂട് ക്ലൈമറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് ഡോക്ടേഴ്സും എക്സ്പേർട്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം. എന്തായാലും അല്ല മീൻ ബ്രോ, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മറ്റുള്ളവരൊക്കെ തന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഗെയിമിലോട്ടാണ് ഇനി ഞാൻ പോകാൻ പോകുന്നത്. ബട്ട് ഗെയിമിൻ്റെ ചോദ്യം റെഡി ആവുന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, സോ അപ്പോൾ ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഷീബ ദിനേശൻ ഗുഡ് മോർണിംഗ് പറയുന്നു, ഷനിബ് ഗുഡ് മോർണിംഗ്. ആൻഡ് ഓൾസോ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തപ്പോൾ എനിക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉഷാറായിട്ട് ഈ പാട്ടൊക്കെ കേട്ട് ഈ പോസിറ്റിവിറ്റി കളയാണ്ട് മാക്സിമം എനർജറ്റിക് ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു ആശംസകളോടുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

delivery. വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 46 മിനിറ്റും 27 സെക്കൻഡും. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ബുധനാഴ്ച ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്ലാനിങ്സിലോട്ട് വരേണ്ടതായിട്ടുണ്ട്, കാരണം ഒരു വീക്കിൻ്റെയൊക്കെ വരാൻ പോകുന്നു. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഇന്ന് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ല ഓവറോൾ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ മറ്റൊരു മെസ്സേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? നിസാം ബ്രോ. നിസാം ബ്രോ, ഒരുപാട് നാളായി എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് സന്തോഷമൊക്കെ ദേ വോയിസ് നോട്ടായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സുഖമായിട്ടിരിക്കുന്നു നിസാം ബ്രോ, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ആൻഡ് പേരില്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്നും ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നമുക്ക് ആൻസേഴ്സ് ഒക്കെ റെഗുലറായിട്ട് പറയുന്ന ആളാണല്ലോ അമലാണോ? യെസ്, അമൽ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യു ആർ റോക്കിംഗ് ടുഡേ സന്ദീപ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. അവിടെയും അമൽ ബ്രോ, അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ദിവസവും കൂടി ആശംസിക്കുന്നു അമൽ ബ്രോനും എല്ലാവർക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസ്ണേഴ്സും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം പറഞ്ഞു പോകുമ്പോഴേ ഇനി നമുക്ക് ആ ഒരു ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം സോൺ. നമ്മൾ കുട്ടിക്കാലത്ത് വിചാരിച്ച് കൂട്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് ഇന്നതായിരിക്കാം, അത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജീവിതത്തിലെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴായിരിക്കും അയ്യേ ഞാനെന്ത് മണ്ടനാണ്, ഞാൻ ഇങ്ങനെയാണോ വിചാരിച്ചിരുന്നത്. ഇതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു സംഭവമാണ്, മേഘങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ആകാശത്തു നിന്ന് മഴ പെയ്യുന്ന മേഘത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇനിയിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണോ? ഇതൊക്കെ ആകെ പട റോങ് കൺസെപ്റ്റ്സ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ മനസ്സിലുണ്ടായിരിക്കാം. മഴ എങ്ങനെയാണ് പെയ്യുന്നതെന്നല്ല നമുക്ക് ചോദ്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ബട്ട് അതിനൊക്കെ മുന്നേ ആയിട്ട് ഇങ്ങനത്തെ മിസ്കോൺസെപ്റ്റ്സ് എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ മിസ്കോൺസെപ്റ്റുകളെ പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. സോ ലെറ്റ് ദാറ്റ് മിസ്കോൺസെപ്റ്റ് കം ഇൻ ഫസ്റ്റ്. പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. എന്തായിരുന്നു ചൈൽഡ്ഹുഡില്ല നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം പൊട്ടത്തനമായിട്ട് നമ്മൾ കരുതിയിരുന്ന ഒരു സാധനം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ശാസ്ത്രീയ വശമോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ അറിഞ്ഞതിൽ പിന്നെ ഞാൻ ഇത്ര മണ്ടനായിരുന്നു അല്ലെങ്കിൽ മണ്ടിയായിരുന്നു എന്ന് ചിന്തിച്ച സിറ്റുവേഷൻ ഏതാണ് ആ സിറ്റുവേഷൻ? എനിക്കെന്തായാലും മഴയുടെ കാര്യത്തിൽ തന്നെയാണ്. ഇത് മാത്രമല്ല കുറേയുണ്ട്, ലിസ്റ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെയും കൂടി ആ മണ്ടത്തനങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്കൊരാഗ്രഹം. പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് വന്നോട്ടെ. 5000997 സന്ദീപാണ് കൂടിയുള്ളത്. ദാ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ട് നൽകിക്കൊണ്ട് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. Videos on 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 6:46. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് പേര് നമുക്കിവിടെ ഒരുപാട് സജഷൻ, ഒരുപാട് തെറ്റിദ്ധാരണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒത്തിരി തെറ്റിദ്ധാരണകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അൻസാറാണ് ആദ്യം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അൻസാർ, ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നമ്മൾ കുട്ടിക്കാലത്ത് ധരിച്ചു വെച്ചിരുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഇത് ഇന്ന റീസൺ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ മെക്കാനിസം എന്ന് ഉറപ്പായിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ലൈഫിലെത്തുമ്പോൾ അയ്യോ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശം ഇങ്ങനെയായിരുന്നോ എന്ന് ചിന്തിച്ചിട്ട് നമ്മളൊന്ന് മണ്ടന്മാരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഏതാണ് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോഴും ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ, അല്ല ചോദ്യം ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൻസാറാണ് ആദ്യം നമുക്ക് മെസ്സേജ് അയച്ചത്. അൻസാറിൻ്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, നമ്മൾ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, രാത്രി സമയത്ത് കേട്ടോ, സോ ചന്ദ്രൻ നമ്മുടെ കൂടെ ഇങ്ങനെ വരില്ലേ, മൂൺ ഇങ്ങനെ നമ്മുടെ കൂടെ വരുന്നത്, മൂൺ ശരിക്കും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു, നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് തെറ്റിദ്ധാരണയായിരുന്നത് എന്നുള്ളതാണ് അൻസർ. അതെല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അത് ഒത്തിരി പേര് തന്നെ വിചാരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇനി അശ്വിൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് വാട്ടർമെല്ലൻ, വാട്ടർമെല്ലൻ മാത്രമല്ല, വാട്ടർമെല്ലൻ ആയിരുന്നു അപ്പം അശ്വിൻ്റെ മനസ്സിലല്ല കേട്ടോ, ഓറഞ്ചോ ആപ്പിളോ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരു കഴിക്കരുത്, അതിൻ്റെ സീഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിൽ ഒരു ചെറിയ പ്ലാന്റ് വളരും, ഈ ഒരു ചെറിയ തൈയായിട്ട് ഇത് മൊട്ടിടും എന്നുള്ളതൊക്കെയായിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ. അതും രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഫ്രിഡ്ജ് തുറന്നിട്ടടയ്ക്കുമ്പോൾ അയ്യോ ഇത് ഇത് കിടുന്ന സാധനമാണ് കേട്ടോ. നാസറാണ് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജ് തുറന്നിട്ടടയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് കത്തുന്ന ഈ ലൈറ്റില്ലേ, അത് നമ്മൾ തുറക്കുമ്പോൾ കത്തുന്നു, അടയ്ക്കുമ്പോൾ അണയുന്നു, അത് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ അടച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് വെളിച്ചം കാണുമല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമായിരിക്കും. എന്തൊക്കെ മണ്ടത്തനങ്ങളാണ് നമ്മൾ ആലോചിച്ച് കൂട്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഇനി ഇതല്ലാണ്ട് നമുക്ക് ടി വിയുടെ ഒരു സംഭവം അയച്ചിട്ടുള്ളത് ആരാണ്? അരുണാണ്. ഓക്കെ, അരുൺ പറയുന്നു ടി വി കാണുന്ന സമയത്ത് ടി വിക്കുള്ളിലുള്ളവർ നമ്മളെ കാണും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഓഹോ ഓക്കെ, അപ്പം അതും രസകരമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഇനി ആരാണ് തൻസീറാണോ? ഓക്കെ, തൻസീറാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. തൻസീറെ പേര് തൻസീറിൻ്റെ മെസ്സേജ് തന്നെയല്ലേ? അതെ, തൻസീറാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പനി വരില്ല, കാരണം അവർക്കെല്ലാം മെഡിസിനും അറിയാമെന്നുള്ളത്. ഓക്കെ, ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഒക്കെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യില്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതുകൊണ്ട് അവർക്ക് പനി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അസുഖങ്ങൾ വരില്ല എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അസുഖം വരാറില്ല എന്നുള്ള ഒരു സാധനമാണ് എനിക്ക് എൻ്റെ തെറ്റിദ്ധാരണയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം. ഇവൻച്വലി ഇതേപോലുള്ള ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കള്ളം പറയുമ്പോൾ ഈ കൈ പുറകിൽ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് ക്രോസ്ഡാക്കി വെച്ചിട്ട് പറയും, ഇനി കള്ളം പറഞ്ഞ സീനില്ല, കാരണം കള്ളം എന്താണ് ടാലി ആയി പോയിക്കോളും. ആ ഒരു സംഭവമൊക്കെ ഒരുപാട് ഇങ്ങനത്തെ മിസ്കോൺസെപ്റ്റ്സും ബിലീഫ്സും ഒക്കെ ഉണ്ടായിട്ട് ശരിക്കും ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊക്കെ തന്നെ എന്താണ് ചിരിയായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും ഓർമ്മകളും ഒക്കെ കൊണ്ടുവരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനായിട്ട് എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡി ആയിരുന്നോളുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ഗെയിം സോണിലേക്ക് കടക്കേണ്ട സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗെയിം സോണിൽ പതിവ് പോലെ തന്നെ നമുക്ക് ഒരു വാക്ക് കണ്ടുപിടിക്കണം. സോ ഇന്ന് വാക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. ഏത് വാക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ തെറ്റിച്ചെഴുതിയാൽ ശരിയാവുന്ന വാക്ക് ഏതാണ്? നമ്മൾ തെറ്റിച്ചെഴുതിയാൽ ശരിയാവുന്ന വാക്ക് ഏതാണ്? ഏതാണ് തെറ്റായി എഴുതുമ്പോൾ ശരിയായിട്ട് വരുന്ന വാക്ക്? അപ്പോൾ പെട്ടെന്ന് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയിട്ട് വരാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Hi, this is Suhasini.
2: You're listening to
1: Radio Suno 91.7. Kettu kettu kootukodam.
2: Chennai beats.
3: Tamil, head of the R.
4: In the art of podumakkolanda.

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റും 36 സെക്കൻഡും. ചോദിച്ച ചോദ്യം കുറച്ചധിക നേരമായിട്ട് വെയിറ്റിംഗ് ആണ്, എല്ലാവരും ആൻസർ അറിയാനായിട്ട്, കറക്റ്റ് അത് തന്നെ ആണോ എന്നറിയാൻ. പക്ഷേ കറക്റ്റിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോൾ ചോദ്യമായിട്ട് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഒരു വാക്കാണ് നമുക്കിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദി ഗെയിം സോൺ. തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാലും ശരിയാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എഴുതുന്ന ഒരു വാക്കുണ്ട്. ഏതാണ് ആ വാക്ക് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ തെറ്റായി എഴുതി കഴിഞ്ഞാൽ ശരിയായി നമുക്ക് കിട്ടുന്ന വാക്ക് ഏതാണ് എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പെട്ടെന്ന് കുറച്ച് നേരം കൂടിയുള്ളൂ ആൻസർ പറയാനായിട്ട്. ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ലിസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഷീബ ദിനേഷൻ റൈറ്റ് ആൻസർ പറയുന്നു, ആൻഡ് സുഹൈൽ ആൻസർ അയച്ചിട്ടുണ്ട്. CP എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. LM എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ദൃശ്യ റൈറ്റ് ആൻസർ, സൂരജ് റൈറ്റ് ആൻസർ, നാസിം റൈറ്റ് ആൻസർ പറയുന്നു, അലമീൻ റൈറ്റ് ആൻസർ ആണ്, ജെഫിൻസ്, ദൃശ്യ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യ അത് ഇംഗ്ലീഷാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ, ബട്ട് ആൻസർ കറക്റ്റ് തന്നെയാണ്. ഷംസീർ ആൻസർ മാറിപ്പോയോ? ഷംസി ആൻസർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ കേട്ടോ. തേജസ് നാരായൺ റൈഡ് ആൻസർ പറയുന്നു. ഇനി ബാക്കി ആർക്കെങ്കിലും പെട്ടെന്ന് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അയക്കാനായിട്ട് മറന്നു പോകേണ്ട കേട്ടോ. സോ നമ്മൾ തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ശരിയായിട്ട് വരുന്ന വാക്ക് ഏതാണ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000009 17. ഞാൻ ആൻസർ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണോ? ഇല്ല, പെട്ടെന്ന് ദീ എനിക്കിവിടെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഒരു മിനിറ്റ് പറയല്ലേ എന്നുള്ളത്. അപ്പം എന്തായാലും ലക്കി വിന്നേഴ്സിനെ കാത്ത് ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ലക്കി വിന്നേഴ്സ് ഇത് വെറുതെ ഗെയിമിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടിട്ടല്ല, ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ പെട്ടെന്ന് തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ശരിയായിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ 5000009 17.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sunil 91.7 FM, home delivery. The time is Sandeep Anand Kodi. All of the studio clock is 11:44 and 52 seconds. ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി ഞാൻ അധികം സമയം കളയുന്നില്ല, നേരെ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ എത്രയൊക്കെ തന്നെ തെറ്റിച്ചെഴുതിയാലും ശരിയാവുന്ന ആ ഒരു വാക്ക് ഏതാണ്? സോ തെറ്റായി എഴുതി കഴിഞ്ഞാൽ ശരിയാവുന്ന വാക്ക് രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് ആരൊക്കെയാണ് റൈറ്റ് ആൻസേഴ്സ് തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉവൈസ് റൈറ്റ് ആൻസർ പറയുന്നു. ഉവൈസ് എന്ന് തന്നെയല്ലേ പേര്? ഓക്കെ, പ്രശാന്ത് റൈറ്റ് ആൻസറാണോ പറഞ്ഞിരിക്കുന്നത്? പ്രശാന്ത് ബ്രോ, ദി ലോഡിംഗ് ആണ് കേട്ടോ. ദൃശ്യ എന്നാണോ ഞാൻ നേരത്തെ പറഞ്ഞത്? ദൃശ്യ അല്ല കേട്ടോ, ദിവ്യ ശരത്താണ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്രശാന്ത്, യെസ് നമുക്ക് ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മലയാളം വേർഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് ഓഫ് കോഴ്സ് പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. തസ്ലീമ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നീത്തു ആൻസർ പറയുന്നു. ഹംസക്കുട്ടി ആൻസർ പറഞ്ഞത് റൈറ്റ് ആണ്. ജെഫിൻസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സജി റൈറ്റ് ആൻസർ. വിഷ്ണു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ജൂഷി റൈറ്റ് ആൻസർ. സഞ്ജീവ് റൈറ്റ് ആൻസർ പറയുന്നു. രാജേഷ് റൈറ്റ് ആൻസറാണ്. നിസാം റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. മുജീബ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയല്ലോ മുജീദ്. ജിൻഷാദ് റൈറ്റ് ആൻസർ. ആൻഡ് ഫൈനലി നമുക്ക് ഹംറാസും റൈറ്റ് ആൻസർ പറയുമ്പോൾ ഒരു സംശയവും വേണ്ട, തെറ്റായിട്ട് നമുക്ക് എഴുതി ശരിയാകാൻ പറ്റുന്ന ഒരു ഉത്തരം തെറ്റ് തന്നെയാണ്. സോ തെറ്റെന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റാവൂലല്ലോ, ശരിയല്ലേ? അപ്പോൾ തെറ്റെന്നുള്ള വാക്ക് തന്നെയാണ്. സോ തെറ്റെന്നുള്ള വാക്കാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് റോങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻകറക്റ്റ്ലി എന്നുള്ള സംഭവം പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശരിയല്ല എന്നുള്ളത് എല്ലാം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഉത്തരം തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ട് ദെൻ സൂരജ് ശരി എന്നുള്ളതാണ് അയച്ചിരിക്കുന്നത്. സൂരജ് ബ്രോ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, ഒന്ന് തോട്ട് പ്രോസസ് മറ്റേ സൈഡിലേക്ക് വിടേണ്ടതായിരുന്നു. ബട്ട് ദെൻ ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ കാര്യങ്ങൾ. എന്തായാലും റൈറ്റായിട്ട് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ് ഫ്രം ദി എൻറ്റയർ ടീം. ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. ലക്കി വിന്നേഴ്സ് ആരാണ് ഇന്നത്തേതെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആ ലക്കി വിന്നറിനെ. ആ ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് സന്ധ്യ വാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി. ടൈം സന്ദീപാണ് കൂടെയുള്ളത്. നമ്മൾ ദി ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയം പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ്. നമ്മുടെ ഒക്കെ ജീവിതം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ ട്രെൻഡ്, ആ ട്രെൻഡിനോടൊപ്പം ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സർപ്രൈസസുമായിട്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലോ, അത്തരത്തിലൊരു സർപ്രൈസുമായിട്ട് തനിഷ്ക ദേയത്തുകാണ് നമ്മുടെ കൂടെ. കല്യാണവും സ്പെഷ്യൽ ഡേയ്സും ഫെസ്റ്റിവൽസും ഒന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകളുടെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 20% മാത്രം അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് തനിഷ്ക് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. പിന്നീട് പർച്ചേസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ബുക്കിംഗ് ഡേറ്റിലോ ബില്ലിംഗ് ഡേറ്റിലോ ഏത് ദിവസത്തേതാണോ കുറഞ്ഞ ഗോൾഡ് റേറ്റ് ഉള്ളത്, ആ റേറ്റിൽ തന്നെ നമുക്ക് സ്വർണം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സോ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ ദിവസവും ഇന്ന് വാങ്ങണോ നാളെ വാങ്ങണോ റേറ്റ് നാളെ കുറയോ എന്ന കാത്തിരിപ്പും കൺഫ്യൂഷനും ഒന്നും വേണ്ട. ഫാമിലി ഫംഗ്ഷൻസ്, ഫെസ്റ്റിവൽസ്, നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിനൊക്കെ വേണ്ടി സ്വർണം മേടിക്കാനുള്ള പ്ലാൻ ഇപ്പം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ഇപ്പൊ കയ്യിലില്ല എന്നുള്ള ടെൻഷൻ മറന്നേക്ക് കേട്ടോ. നമുക്കേറെ പ്രിയപ്പെട്ട ജ്വല്ലേഴ്സ് ആയ തനിഷ്കിലാണ് ഈ ഒരു ഓഫർ ഇപ്പൊ കറന്റ്ലി റണ്ണിംഗ് ആയിട്ടുള്ളത്. So if at all you are planning to buy gold, 2026 November 8 വരെ ഈ പറഞ്ഞ ഓഫർ വാലിഡ് ആയിരിക്കും. അപ്പോൾ വൈ വെയിറ്റ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇനി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും മനോഹരമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് തനിഷ്ക് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 7:58. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ലുലുവിൽ ബിഗ് സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
4: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
3: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
4: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
3: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങൾ

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. വർണ്ണപ്പക്കിട്ട് എന്ന സിനിമയിൽ ഒരു വണ്ടർഫുൾ ട്രാക്കൊക്കെ കേട്ടിരിക്കുന്ന ഈ ഒരു സമയം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസാണ് നമ്മുടെ അരികിലേക്ക് വന്നേക്കുന്നത്. ആ ഒരു വിഷസിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇസ്മു ആണ് കേട്ടോ മെസ്സേജ് അയച്ചേക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട വൈഫ്, വൈഫിൻ്റെ പേരാണ് പറഞ്ഞേക്കുന്നത് ഷബ. ഓക്കെ, ഷബ എന്നാണ് വൈഫിൻ്റെ പേര്. ഇപ്പോൾ ഷബയ്ക്ക് ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. എൻ്റെ ജീവിതത്തിൽ വന്നതു മുതൽ ഓരോ ദിവസവും കൂടുതൽ മനോഹരമാക്കിയതിന് നന്ദി. സന്തോഷത്തിനും വിഷമത്തിലും എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട ഷബ, നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയും ഒരുപാട് വർഷങ്ങൾ കൈകോർത്തും ചിരിച്ചും സ്നേഹിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്മു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള മെസ്സേജ് അല്ലേ? അയ്യോ, ഞാൻ വായിച്ചിങ്ങനെ ഒരു ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഏറ്റവും മനോഹരമായിട്ട് തന്നെ വൈഫിനെ പറ്റി കൂടെ നിൽക്കുന്നതിന് ഓരോ സപ്പോർട്ടിനും വേണ്ടി താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചേക്കുന്നതെങ്കിലും രണ്ടുപേർക്കും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. അടിപൊളി ഒരു ലൈഫ് മുന്നോട്ടുണ്ടാവട്ടെ. ഇനിയും ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂടി സാധിക്കട്ടെ. ദൈവം എല്ലാവിധ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു വഴി ഉണ്ടാക്കി തരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫ്രം ദി എൻടയർ. ആൻഡ് ഓഫ് കോഴ്സ് അവർക്കൊരു സ്പെഷ്യൽ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പം നമുക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒരിക്കൽ കൂടി വിഷയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, അയച്ചോളൂ 5000917. മാത്രമല്ല ഉച്ച സമയമാണ്, പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് കൂടി മറന്നു പോകരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ആസ് യൂഷ്വൽ ഞാൻ ദേ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ വെള്ളം ബോട്ടിലാക്കി നമ്മുടെ കാറിൻ്റെ അകത്ത് വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാക്സിമം ഒഴിവാക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ പോകുന്നത് മറ്റൊരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
0: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യയാണ് കൂടിയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 27:49. നമുക്കൊക്കെ തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ഓ ഇന്ന വ്യക്തിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ, അവിടെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ് മനസ്സിലൂടെ പോകാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇന്നത്തെ ചോദ്യം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം മനസ്സിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ലിസണേഴ്സിനോട് ചോദിച്ചു നോക്കാം. 24 മണിക്കൂർ നമുക്കൊരു അവസരം കിട്ടുകയാണ് മറ്റൊരു വ്യക്തിയാവാനായിട്ട്, ആരായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക? നമുക്കറിയാമെന്നുള്ള ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കാം, സെലിബ്രിറ്റി ആയിരിക്കാം, നമ്മളുടെ സുഹൃത്തായിരിക്കാം, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അത് ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000997 അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വിളിച്ചും പറയാം കേട്ടോ. ഏതെങ്കിലും സുഹൃത്താവണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ പോലെ ആയിരുന്നെങ്കിൽ, ആ സെലിബ്രിറ്റീനെ പോലെ ആയിരുന്നെങ്കിൽ, അത് ആ ഒരു വ്യക്തിയുടെ ലൈഫ് പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. 4444-917. അതല്ല ഇനി വോയിസ് നോട്ട് ആയിട്ട് അയക്കാനാണെങ്കിൽ 5000997 ഒരു ചെറിയ വോയിസ് നോട്ട് അയച്ചാലും എന്താണ് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 24 hours 24 മണിക്കൂർ ജീവിതത്തിലെ മറ്റൊരു വ്യക്തി ആവാനായിട്ടുള്ള അവസരം കിട്ടിയാൽ ആരായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക? അതൊരു ഫ്രണ്ടായിരിക്കോ, അതല്ല നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കോ, ഫാമിലി കസിൻസ്? നമുക്ക് ആ കോളിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോൾ മാത്രമല്ല നമുക്ക് ഒരു വോയിസ് നോട്ട് അയക്കാനുള്ള അവസരവും ദാ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ 5000997.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെൻറ്റർ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. അതെ, എനിക്കിവിടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ നമുക്ക് മറ്റൊരു വ്യക്തി ആവാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും ആകുക, എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ് എന്നുള്ളത് ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറയേണ്ടവർക്ക് വിളിച്ചു പറയാം, അതല്ല ഓഡിയോ മെസ്സേജ് അയക്കേണ്ടവർക്ക് ഓഡിയോ മെസ്സേജ് അയക്കാം എന്നുള്ള പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈം എടുത്ത് തന്നെ ടൈപ്പ് ചെയ്ത് നമ്മുടെ അല്ലമീൻ ബ്രോ പറഞ്ഞേക്കുന്നു, എലോൺ മസ്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഒറ്റ ഒരു റീസണേ ഉള്ളൂ, മണി മണി മണി മണി. ഓക്കേ, അപ്പൊ അതാണ് നമ്മുടെ അല്ലമീൻ ബ്രോ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ അഖിലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്ക് ആരായിരുന്നു, അമാൻ ആയ കൊള്ളാം, അമാൻ എന്നുള്ളത് സുഹൃത്തിൻ്റെ പേരാണ് കേട്ടോ. സോ അമാൻ ആയിരുന്നെങ്കിൽ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, അവനുള്ള ക്ഷമ കിട്ടിയിരുന്നെങ്കിലോ, ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വട്ടം ചുറ്റിക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ ക്ഷമയില്ലായ്മ. അപ്പോൾ എന്തായാലും നല്ല ക്ഷമയുള്ള അമാൻ ആയാൽ മതി എന്നുള്ളതാണ് മറ്റൊരു സുഹൃത്ത് ഇതാ നമുക്ക് മെസ്സേജായിട്ട് പറയുന്നത്. ഇനി ഒരാൾ ദേ ഇങ്ങനെ കോളിൽ വെയിറ്റ് ചെയ്യുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷനിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ.
2: ഹലോ, ഹായ്.
1: ഹായ്, നമസ്കാരം. അടിപൊളി, ഉഷാറായിട്ട് പോകുന്നു. അവിടെയോ? ഓക്കെ, പേര് പറഞ്ഞില്ലല്ലോ. ആസിഫ് ആണ്. ഓക്കെ ആസിഫ് ബ്രോ, അപ്പൊ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നല്ലോ. 24 മണിക്കൂർ സമയം കിട്ടിയാൽ ആരായിരിക്കും ആവാൻ പോകുന്നത്, പറഞ്ഞോളൂ. വേറെ ആളായിട്ട് വരണ്ട, എനിക്ക് ഞാൻ തന്നെ ആയിട്ട് ഇരുന്നാ മതി. ഓക്കെ, ഇപ്പൊ ഹാപ്പിയാണ് ലൈഫില്? ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാനായിട്ട് തന്നെ ഇരുന്നാ മതി, എനിക്ക് മാറണ്ട എന്ന് പറഞ്ഞ് കോൺഫിഡൻസോട് കൂടി ഒരാൾ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൾറെഡി സക്സസ്ഫുൾ ഇൻ ലൈഫ് ബ്രോ. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ ആസിഫ് ബ്രോ, എന്തായാലും സന്തോഷം. എനിക്ക് അങ്ങനെ ഒരാളുടെ ലൈഫ് അത്രയും എൻജോയ് ചെയ്താണ് പോകുന്നത്. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ പിന്നെ അതിൽ വേറെ എന്ത് ചോദ്യമാണുള്ളത് അല്ലേ.
2: താങ്ക് യു സോ മച്ച്,
1: ഏറ്റവും വലിയ സമ്പാദ്യം. എന്തായാലും സന്തോഷം വിളിച്ചതിൽ. ആ ഒരു കോൺഫിഡൻസ് അത് തന്നെയാണ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരേണ്ടത്. പലപ്പോഴായിട്ട് ഞാൻ പോസിറ്റീവ് ആയിട്ട് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ദേ ആസിഫ് ബ്രോ എനിക്കത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മൾ തന്നെ ആയാൽ മതി, വേറെ ആരും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് കൊണ്ടുവരാൻ കഴിവ് വേറെ ആർക്കും ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഞാനായിരുന്നാൽ മതി എന്ന് പറയുന്ന ആ ഒരു എന്താണ് വൈബ്രൻസ്, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ടത് അനിവാര്യമായിട്ട് വരുന്നു. ആരോഗ്യമൊക്കെ നോക്കണ്ടേ? അപ്പൊ എല്ലാവരും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്, ചെറുതായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീവർഷ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ജലദോഷം അത് ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എടുക്കുക. പ്രിക്കോഷൻസ് മാത്രമല്ല, വെള്ളം കുടിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബിലീവ് ഇൻ യുവർ സെൽഫ്, കീപ് ലവിങ് യുവർ സെൽഫ്, ഈ ഒരു കാര്യം ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഹോം ഡെലിവറിയിൽ നിന്നും ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു. നാളെ ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. Until then, see you all. Love you all. Take care.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigeettu 5 mani mudal. 917
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
6: and മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
7: ഹോം ഡെലിവറി.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. September 18 വെള്ളിയാഴ്ച 974 ബീച്ചിൽ ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും വേറിട്ടതുമായ കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൗകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 കത്തറി റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 കത്തറി റിയാലുമാണ് പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 കത്തറി റിയാലാണ് നിരക്ക്. പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നീല ബിന്നുകളിൽ നിക്ഷേപിക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിക്കുന്നത് വഴി ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ പുതിയ നിർമ്മാണ മേഖലകളിലേക്ക് ഉപയോഗപ്രദമായ വിഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. വാട്സപ്പിലെ വെർച്വൽ എംപ്ലോയി സേവനം വഴി 12,136 ഇലക്ട്രോണിക് ഇടപാടുകൾ പൂർത്തിയാക്കി സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ.

0: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: മാറ്റിനി ക്ലാസിക്സ്.

0: Hi everyone, this is Bharat here.
1: You are listening to
0: Radio Suno 91.7 KTKT Kootukoodam.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ് സി ബി എസ് ഇ ടി

0: പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
2: Matinee Classics.

0: ആക്ഷൻ
1: ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ
2: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജി.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

അരണേവ ഹോന്ദേവ, ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോട് അങ്ങനോട്.

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളര് തട്ടിയെടുത്തു.

0: കൂട്ടുകൂടാം.
1: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. വാട്സപ്പിലെ വെർച്വൽ എംപ്ലോയി സേവനം വഴി 12,136 ഇലക്ട്രോണിക് ഇടപാടുകൾ പൂർത്തിയാക്കി സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ. ഡിജിറ്റൽ രംഗത്ത് ഖത്തറിന്റെ മുന്നേറ്റം. ഗവൺമെന്റിന്റെ 2,300 സേവനങ്ങളിൽ 1,650 എണ്ണവും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചു. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രി ഖത്തറി ബിസിനസ്മാൻ അസോസിയേഷൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തറിൽ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനാരോഗ്യ മന്ത്രാലയവും സ്വകാര്യ മേഖലയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വിവിധ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കൊളംബിയയുടെ ഇതിഹാസ താരം ജെയിംസ് റോഡ്രിഗസ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. 15 വർഷത്തെ കൊളംബിയൻ ജേഴ്സിയിലുള്ള യാത്രയ്ക്ക് വിരാമമിടുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം വ്യക്തമാക്കി.
1: സുനോ അപ്ഡേറ്റ്.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: മാറ്റിനി മാഷപ്പാണ്. എല്ലാവർക്കും സ്വാഗതം. നല്ല നല്ല സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യാണ്. അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെ എത്തിയിട്ടുള്ളത്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ഒരു സമയത്തുണ്ടല്ലോ, എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്.
0: ചോദിക്കേ, ചോദിക്കേ രാമൻകുട്ടി.
1: അതായത് നമുക്ക് എപ്പോഴും ആദ്യം ഇപ്പൊ പ്രേം നസീർ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ജനറേഷൻ ലാലേട്ടൻ മമ്മൂക്ക അവിടെ ഉണ്ട്. ലാലേട്ടൻ മമ്മൂക്ക കഴിഞ്ഞാൽ പോലും നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിറ ലാലേട്ടൻ മമ്മൂക്ക, തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ട് ജയറാമ് സുരേഷ് ഗോപി, അതിന്റെ കൂടെ തന്നെ ഇപ്പുറത്ത് ദിലീപ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ. ഇതൊരു ഒരു ആയിരുന്നു നമ്മുടെ ലെയർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ലെയറിൽ വരുന്നത്, നിവിൻ പോളി ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഒക്കെ തന്നെ. ഇപ്പൊ ഈ ഒരു കറന്റ് സാഹചര്യത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ലാലേട്ടൻ കഴിഞ്ഞാൽ ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോ എല്ലാരും ഇപ്പൊ പറയൂ നിവിൻ പോളി അല്ലേ. എല്ലാരും മൈൻഡില്ല അങ്ങനെ അതേപോലെ റീപ്ലേസ് എന്നല്ല, എന്നാലും ഉള്ളിൽ ഒരു ഏകദേശം.
0: കാരണം ഈ ഒരു ബദലി കഴിഞ്ഞപ്പോ അങ്ങനെ കുറെ കമ്പാരിസൺ റിലേറ്റഡ് ആയിട്ട് കുറെ റീലും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള കുറെ റീലൊക്കെ കണ്ടിട്ടുണ്ട്.
1: ഏകദേശം അങ്ങനത്തെ ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ നമ്മളുടെ മനസ്സിൽ, അത് ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായിട്ട് മാറാൻ കേട്ടോ.
0: അതെ അതെ,
1: ഞാൻ നിസയോട് ചോദിക്കാണ്, മമ്മൂക്കയ്ക്ക് പകരം വെക്കാൻ ആരായിരിക്കും?
0: അയ്യോ,
1: പകരം വെക്കാൻ പറ്റൂല.
0: പകരം വെക്കാന്നുള്ള പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
1: മമ്മൂക്കയെ പോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാ രീതിയിലുള്ള കഥകൾ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ആക്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ആരെ പറയും?
0: ചിലപ്പോ ആസിഫ് അലി മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം എല്ലാ എല്ലാ ജോണറും ഒക്കെ ആള് സെറ്റ് അടിപൊളിയായിട്ട് കൊണ്ടുവന്നുണ്ട്. ആസിഫ് അലി മനസ്സിലേക്ക് വരുന്നുണ്ട്.
1: ഓക്കെ,
0: പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് പകരം എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ സിനിമകളെ കാണുന്ന ഒരാള്, അത് എല്ലാ ജോണറും അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതൽ ചെയ്യണം അങ്ങനെയൊക്കെ
1: തോന്നുമ്പോ
0: ആസിഫ് അലി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്.
1: ഇനി ജയറാമേട്ടന്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ,
0: അത് നസ്ലിൻ ചിലപ്പം
1: ദിലീപേട്ടനെ പോലെ ഫീൽ
0: ചെയ്യാം. കുടുംബം
1: അങ്ങനെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു ഒരു അങ്ങനത്തെ ഒരു ആക്ഷൻ പടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചും കൂടെ ആരായിരിക്കും? എനിക്ക് തോന്നുന്നു ടൊവിനോ.
0: ടൊവിനോ ഓക്കെ, ആ ശരിയാണ് ടൊവിനോ
1: അല്ലേ.
0: അതെ, ടൊവിനോ
1: ഭയങ്കര കുറച്ചും കൂടി ഒന്ന് ഇതാണ്. ആള് ഈ പറയുന്ന പോലെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, ആക്ഷൻ
0: പണിയാണ്
1: അല്ലേ.
0: ടൊവിനോ പറയാം.
1: ഓക്കെ, ഇനി ഒരു പൃഥ്വിരാജ് ആരായിരിക്കും?
0: പൃഥ്വിരാജിനെ പോലെ ആരാണ് ഇപ്പോഴുള്ളതിൽ?
1: ഞാൻ പറയട്ടെ, പൃഥ്വിരാജിനെ പകരം വെക്കാൻ എന്റെ മനസ്സിൽ ദുൽഖറാണ്. വൈ? ബിക്കോസ് ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഇപ്പോ.
0: അതെ,
1: നമ്മുടെ മലയാളത്തിൽ നിന്ന് നോക്കുമ്പോ ആദ്യം ഒരു പൃഥ്വിരാജാണ് പാൻ ഇന്ത്യയിലേക്ക് പോയെന്നുണ്ടെങ്കിൽ വീണ്ടും എല്ലാ ഇതിലേക്ക്.
0: പക്ഷെ ഞാൻ അവരെ രണ്ടുപേരും സെയിം രീതിയിൽ
1: കാണുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പേ വന്നതാണ് പൃഥ്വിരാജ്.
0: രണ്ടുപേരും എനിക്കൊരു എന്താ പറയാ ഈക്വൽ മീൻസ് രണ്ടുപേരും ഒരേ ട്രാക്കി
1: കാണുന്നു
0: എനിക്ക് പെട്ടെന്ന്. അതിനുശേഷം
1: ഞാൻ ഒരേ ട്രാക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരേ രീതി
0: മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക്
1: സംശയം. അപ്പൊ ഓരോരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. എന്താണേലും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞ പോലെ നമ്മളുടെ മലയാള സിനിമ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത. അതുപോലെ തന്നെ പോകട്ടെ,
0: എല്ലാവർക്കും അവരുടേതായ പ്രത്യേക കഴിവുകളും അല്ലെങ്കിൽ അവരുടേതായ സെറ്റ് ഓഫ് സംഭവങ്ങളും ഉള്ള താരങ്ങളാണ് നമ്മൾക്ക്. എല്ലാ സ്റ്റാർസും അങ്ങനെയാണ്,
1: ഉറപ്പായിട്ട്
0: എല്ലാവർക്കും അവരുടേതായ ഒരു ഭംഗിയുണ്ട് അഭിനയത്തില്.
1: അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയും പറയാൻ പറ്റത്തില്ല.
1: സൂപ്പറാണ്. ഉർവശി ചേച്ചി പറഞ്ഞില്ലേ, ഒരു കൊമേഡിയൻ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ജോജു ഇപ്പോ വേറെ ലെവൽ വില്ലൻ, ആക്ഷൻ എല്ലാ രീതിയിലും മാറിയിരിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജുവിലുള്ള ജോജുവിനെയും അത് കഴിഞ്ഞിട്ട് മധുരത്തിലുള്ള ജോജുവിനെയും പണിയിലുള്ള ജോജുവിനെയും
0: എല്ലാം വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ മലയാളം സിനിമയിലെ താരങ്ങളൊക്കെ എന്താ പറയാ ഒന്നിനൊന്ന് മെച്ചാണ്
1: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്കും കടക്കണം, മലയാള സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളുമായിട്ട്, അതായത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് അഷ്ടവിയും നിസയാണ് കൂടെയുള്ളത്.
2: എം എസ് സുബ്ബലക്ഷ്മി ആയിട്ട് രശ്മിക മന്ദാന വളരെ ഇഷ്ടത്തോടുകൂടിയാണ് നമ്മൾ അതിനെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്.
1: ഉറപ്പായിട്ട്
2: ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രിയ ഗായികയാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായികയാണ് എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവിതം സിനിമയാകുന്ന സമയത്ത് രശ്മിക മന്ദാന നായിക കഥാപാത്രമായിട്ട് വരുന്നു. എന്തായാലും അതിന്റെ ഒരു ഔദ്യോഗിക ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള വിശേഷം എത്തിയിട്ടുണ്ട്.
1: എന്തായാലും കുറച്ച് നാളുകളായിട്ട് അതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, റൂമർ പോലെ അല്ലെങ്കിൽ ഒരു ഒരു നോട്ട് വെരി ക്ലിയർ എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെയാണ് ഒഫീഷ്യലി അത് രശ്മിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൂടെ. പക്ഷെ അതിനു മുൻപ് തന്നെ രശ്മികനെ അതേ രീതിയിൽ ഒരു രസമായിട്ട് ആ ലുക്കിലൊക്കെ കാണിച്ചിട്ട് ഒരുപാട് പോസ്റ്റ് കണ്ടപ്പോ കറക്റ്റായിട്ട് ഫീൽ ചെയ്തു.
2: ഇപ്പൊ കാണുമ്പോഴത്തേക്ക് നേരത്തെ അങ്ങനെ വിചാരിച്ചില്ല, ഇപ്പൊ കാണുന്ന സമയത്ത് ആ ശരിയാണല്ലോ,
1: അതെ
2: ആ ലുക്കിന് ചേരുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ചില ബയോപിക്കുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഈ ബയോപിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റോറിയിലേക്ക് ജീവിത ചരിത്രം അല്ലെങ്കിൽ ജീവിത കഥ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഒരാളെ പോലെ ആ ഒരു ഒരു മാനറിസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ
2: ചെറിയ കാര്യമല്ല. കാരണം ഇവരെയൊക്കെ നമുക്ക് ഫേസ് കൊണ്ട് അറിയാം, അല്ലെങ്കിൽ അവരുടെ മുഖം അറിയാം, ശബ്ദം അറിയാം.
1: അതെ,
2: അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മറ്റൊരാൾ അവതരിപ്പിക്കുന്ന സമയത്ത് അത്ര കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്.
1: എനിക്കിത് പറഞ്ഞപ്പോ തന്നെ കുറേ മൂവീസ് ഇങ്ങനെ തലയിൽ കൂടെ കുറേ ആൾക്കാരുടെ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: നമുക്ക് ചോദ്യം ചോദിക്കാം.
1: അതെ അതെ, ചോദിക്കാം. പക്ഷേ പറയുന്ന സമയത്ത് നാഷണൽ അവാർഡ് വരെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനത്തെ ഒരു ബയോപിക്കിനെ കുറിച്ച് പറയണം. അത് മഹാനടിയാണ്,
2: ഓക്കെ,
1: ഈ പറഞ്ഞപോലെ കീർത്തി സുരേഷിന് ആദ്യമായിട്ടുള്ള ആ ഒരു ഇത്. പക്ഷെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാന് അതിന്റെ ആക്ച്വൽ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു,
2: റിയൽ സ്റ്റോറി
1: സാവിത്രികാരുടെ ആ ഒരു ഒരു സിനിമകളിലേക്ക്. അപ്പൊ ഇതേ സെയിം സാധനം അവിടെയും കാണുമ്പോൾ ഒരു ഒരു ഇഞ്ച് പോലും വ്യത്യാസം ഇല്ലാണ്ട് കാണിച്ചപ്പോ കുറേം കൂടി കഴിഞ്ഞപ്പം ഈവൻ ആളുടെ മകള് പറഞ്ഞൊരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഏതോ ഒരു ചാനലിന് കൊടുത്താണ്
2: സ്റ്റേറ്റ്മെന്റ്.
1: ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ അമ്മയെ കാണുന്ന പോലെ തോന്നി. കീർത്തിയുടെ മുഖത്തെ ഫീച്ചേഴ്സ് ഒക്കെ മാറി എന്റെ അമ്മയെ പോലെ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു.
2: അതിൽ എന്താണ്
1: എന്താണ് കിട്ടാനുള്ളത് അല്ലേ? അപ്പൊ അങ്ങനെ വരെ ഭയങ്കരമായിട്ട് അതിലേക്ക് അങ്ങ് അങ്ങ് ആർന്ന് ആഴ്ന്നിറങ്ങുക എന്ന് പറയുന്ന പോലെ കുറേ ഉണ്ട്. അപ്പൊ മലയാളത്തിലെയും തെലുങ്കിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഒക്കെ ബയോപിക് പറയാം.
2: ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജിൽ പറയാം കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക് ബയോപിക് സിനിമകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്.
0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
5: എനിക്കറിയാം എന്താ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: ബയോപിക് സിനിമകൾ അല്ലെങ്കിൽ ജീവിത കഥ പറയുന്ന ചില സിനിമകൾ, ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയും ആണ് കൂടെയുള്ളത്. അപ്പോഴേക്കും ഞങ്ങൾ ബയോപിക് ആണെന്ന് അല്ലെങ്കിൽ ആ വിഷയം കേട്ടപ്പോഴേക്കും ഒരാളും കൂടി ജോയിൻ
4: ചെയ്തിരിക്കുകയാണ്. കാരണം ഈ പഴശ്ശിരാജയാണ് പറയാൻ പോകുന്നത്, എങ്ങനെയോ മനസ്സിലാക്കി.
3: അതെ,
4: ഇതെങ്ങനെ മനസ്സിലാക്കി?
5: അല്ല, അതായത് എങ്ങനെ നിങ്ങൾ ഇന്ന് അത് പറയുമെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പൊ ഞാനും വിചാരിച്ചു അതിനൊപ്പം ഞാനും പറയണമെന്ന് തോന്നി.
4: അതെന്തായാലും നന്നായി. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ ജീവിതം പ്രമേയമാക്കി അല്ലേ? പ്രമേയമാക്കി മലയാളത്തിൽ ഒരുപാട് സിനിമകളുണ്ട്. അതിലൊന്നാണ് ഈ പഴശ്ശിരാജ എന്ന് പറയുന്നത്. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ട സിനിമയാണ്. മനോഹരമായ പാട്ടുകൾ, ഇളയരാജ അദ്ദേഹത്തിന്റെ മ്യൂസിക് ആയിരുന്നു ആ സിനിമയ്ക്ക്. എന്താണ് പറയാനുള്ളത്?
5: അപ്പോഴുടെ
4: ഫേവറേറ്റ് പാട്ടാണ്
3: എനിക്ക്.
5: സിനിമ എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ആവേശത്തിലിരുന്ന് കണ്ട സിനിമകളാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും ശരി, ഡയലോഗുകളാണെങ്കിലും ശരി, അതിലെ നമ്മൾ നിത്യജീവിതത്തില് പഴശ്ശിയുടെ കളികൾ ഇനി കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ, അതുപോലെയുള്ള ഒരുപാട് ഡയലോഗുകൾ അതില് അതിൽ എടുത്തു പറയേണ്ട. മമ്മൂക്കയോടൊപ്പം തന്നെ കട്ടക്കിന് ശരത് കുമാറും അതുപോലെ തന്നെ
4: മനോജ് കെ ജൻ,
5: രണ്ടു പേരുടെയും ക്യാരക്ടർ. ഒരെണ്ണം ഇടച്ചേന കുങ്കൻ, മനോജ് കെ ജെന്റെ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോയിട്ടു.
3: എന്റെ ഇത് സ്കൂളിൽ നിന്ന് ആദ്യമായി കൊണ്ടുപോയി കാണിച്ച സിനിമയാണ്.
5: മനോജ് കെ ജെ കഥാപാത്രത്തിന്റെ പേര് എന്തായിരുന്നു?
4: മനോജ് കെ ജെന്റെ കഥാപാത്രത്തിന്റെ പേരിലേക്ക് ഇതാ നമ്മൾ വരുന്നുണ്ട്.
3: തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
5: തലക്കൽ ചന്തു ഇടച്ചേന കുങ്കൻ, രണ്ട് കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്ത സിനിമയാണ്. അതോടൊപ്പം തന്നെ രണ്ട് ലെജൻഡ്സ്,
4: അതെ അതെ അതെ,
5: ഹരിഹരൻ, അതുപോലെ തന്നെ എം ടി വാസുദേവൻ.
4: അസാധ്യ കോമ്പിനേഷൻ. ഈ അസാധ്യ കോമ്പിനേഷൻ ഒക്കെ പറയുന്ന സമയത്ത് പഴശ്ശിരാജ എന്ന് പറഞ്ഞ പേരിൽ വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് പണ്ട്. ഇത് കേരളവർമ്മ പഴശ്ശിരാജ. അത് പഴശ്ശിരാജ എന്നുള്ള പേരിൽ 1964 കുഞ്ചാക്കോ സംവിധാനം ചെയ്തിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു.
5: അങ്ങനെ ഒരു കഥയും
4: അതിന്റെ പിന്നിലുണ്ട്.
5: പുതിയ
4: അറിവായിരുന്നു ഇന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലായത്.
3: എന്തായാലും ഇതുപോലെ പല സിനിമകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട്. നിങ്ങളുടെയും ലിസ്റ്റിൽ ഒരുപാട് ഉണ്ടാകുമെന്ന് അറിയാം. എന്തായാലും മലയാളത്തിലെ ചിലതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നതായിരിക്കും. ഒരുപാട് ഹിന്ദി സിനിമകളുണ്ട് എനിക്ക് തോന്നുന്നു. ഹിന്ദി തമിഴ്
4: കുറെ ഉണ്ടല്ലേ, തമിഴിലുണ്ട് ഇഷ്ടംപോലെ സിനിമകൾ
3: ഒരുപാടുണ്ട്. എന്തായാലും ഞങ്ങൾ അതിലേക്കൊക്കെ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം. അപ്പുണ്ണിയുടെ ഫേവറേറ്റ് പാട്ട് വെച്ചുകൊടുക്കണോ?
4: എന്താ സംശയം?
3: അന്നാ വെച്ചുകൊടുക്കാം.

ഹായ്, ദിസ് ഇസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91 പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. September 18 വെള്ളിയാഴ്ച 974 Beach ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും വേറിട്ടതുമായ കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൗകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 Qatari riyals, 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 Qatari riyals പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 Qatari riyals ആണ് നിരക്ക്. പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നീല ബിന്നുകളിൽ നിക്ഷേപിക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിക്കുന്നത് വഴി ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ പുതിയ നിർമ്മാണ മേഖലകളിലേക്ക് ഉപയോഗപ്രദമായ വിഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. വാട്സപ്പിലെ വെർച്വൽ എംപ്ലോയി സേവനം വഴി 12,136 ഇലക്ട്രോണിക് ഇടപാടുകൾ പൂർത്തിയാക്കി സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ.
2: സുനോ അപ്ഡേറ്റ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: ബയോപിക്കുകൾ, അതിനെ കുറിച്ച് സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരുപാട് നല്ല നല്ല സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെന്നറിയാം. എന്തായാലും ഞങ്ങളുടെ മനസ്സിലുള്ള ചില സിനിമകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അത്തരത്തിൽ സിനിമകൾ പറഞ്ഞു പോകുന്ന സമയത്ത് 83 എന്ന മൂവിനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഒരു രാജ്യത്തിന്റെ അഭിമാന നിമിഷത്തെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ആ അഭിമാന നിമിഷം നമുക്ക് നേടിത്തന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ കൊടുത്തതും അത് സംഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര മനോഹരമായ ഒരു സിനിമയായിട്ട് മാറി എന്നുള്ളതാണ്.
2: ശരിക്കും അപ്പുണ്ണി പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ അല്ല കേട്ടോ,
1: അതെ,
2: ഫുൾ ടീം ബാക്കിയുള്ള ആളുകളെയും ക്രിയേറ്റ് ചെയ്യാന്നുള്ള ചെറിയ കാര്യമല്ല.
0: അത് ഈ പറഞ്ഞ പോലെ കപിൽ എന്ന് പറയുന്ന ഒരു
2: കപിൽ ദേവ്
0: മാത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രൺവീർ സിംഗിനെ മാത്രം എടുത്തു വെക്കാൻ പറ്റില്ല. ഓരോ ക്യാരക്ടേഴ്സിന് അവർ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് അത്രയധികം.
1: അതിന്റെ ഇന്റർവ്യൂ സെഷനിലൊക്കെ അവര് തന്നെ താരങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പഴയ ക്രിക്കറ്റ് ടീമിലെ താരങ്ങൾ തന്നെ പറയുന്നത് നമ്മളെ റീക്രിയേറ്റ് ചെയ്യുന്നത് കണ്ട് ഞെട്ടിപ്പോയി.
2: ഒരുപാട് താരങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നു ഈവൻ ഇന്ത്യൻ ടീം മാത്രമല്ല, വെസ്റ്റ് ഇൻഡീസ്
2: ടീമിനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബയോപിക് സിനിമകളിൽ 83 ഒരു സംഭവം തന്നെയാണ്.
1: ഒരാളുടെ ജീവിതകഥയോ ഒരാളെയോ അല്ല, ഒരു സംഘം ആളുകളെ റീക്രിയേറ്റ് ചെയ്യായിരുന്നു.
2: അതെ, അതും എല്ലാവർക്കും അറിയുന്ന
0: ആൾക്കാരാണ്,
2: മാറാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ 83 മൂവിയിൽ രൺവീർ സിംഗ് ഈ പറഞ്ഞ പോലെ തന്നെ ആള് ഗംഭീരായിട്ട് കപിൽ ദേവ് ആയിട്ട് അല്ലെ, നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കപിൽ ദേവിനെ പോലെ തന്നെ അങ്ങോട്ട് ഫീൽ ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു.
0: അത് അങ്ങനെയുള്ള മറ്റൊരു സിനിമ കേട്ടോ, അതായത് ഈ പറഞ്ഞ പോലെ ഒരാളെ പോലെ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തോന്നും എന്ന് പറയില്ലേ, അതേപോലെ ഒരു സിനിമ ഉണ്ടായിരുന്നു രൺബീറിന്റെ, സഞ്ജു.
2: ആ ശരിയാണ്, സഞ്ജു. എനിക്ക് അതിനകത്ത് നമ്മുടെ ആളുടെ പേരെന്തായിരുന്നു, മുന്നാഭായിലെ നായകൻ, പറ സഞ്ജയ്ദത്ത്.
1: അതെ, ഒരുപാട് താരങ്ങളുടെ പേര് പറയുമ്പോ അത്രയും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള താരത്തിന്റെ പേര്
2: മറക്കുന്നില്ല, ആളുടെ മുഖം മനസ്സിലുണ്ട്.
1: അത് മാത്രല്ല, മുന്നാഭായിക്ക് റേഡിയോ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടല്ലോ ആ സിനിമയ്ക്ക്.
2: അതെ അതെ, പറഞ്ഞു വന്ന സഞ്ജുവിനെ കുറിച്ച്.
0: അതെ, ആ സിനിമയും ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് സഞ്ജയ്ദത്ത് ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. ഇനി നേരെ തിരിച്ച് മലയാളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും
2: ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന്
1: ഷെയർ ചെയ്തോളൂ,
2: നിങ്ങൾക്ക് ഷെയർ ചെയ്യാം,
0: ഷെയർ ചെയ്യാം. കാരണം ഹിന്ദി ഒരുപാട് കിട്ടും.
2: അതെ,
0: പക്ഷെ മലയാളം ഇനി നിങ്ങൾക്ക് ഏത് പറയാൻ പറ്റും എന്ന് നോക്കണം. കാരണം ഇനി നമുക്ക് ഹിന്ദി നോക്കിയാൽ തന്നെ മേരി കോം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദംഗൽ ഉണ്ട്, അതുപോലെ ഭാഗ് മിൽക്ക
2: മിൽഖാ സിംഗിന്റെ ലൈഫ് ആയിരുന്നു, അടിപൊളി സിനിമയാണ്.
0: എം എസ് ധോണി ഉണ്ട്. എം എസ് ധോണിയെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയേണ്ടി വരും ചിലപ്പോൾ.
2: ഇപ്പൊ എല്ലാം പറഞ്ഞു തീർക്കണ്ട, മെസ്സേജ് ഒക്കെ വരട്ടെ.
0: അതെ, കണ്ടന്റ് ഇരിക്കുന്നുണ്ട്.
2: അതെ,
0: തീർക്കരുത്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
6: മോർണിംഗ് സവാരി,
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
8: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
13: Just feel like you're home.
2: This is
14: Matine Masha.
2: Only on
0: Radio Suno 91.7 FM.
14: Matine Masha.
2: Brought to you by
15: Safari. World-class shopping experience. Doha, Qatar.
2: And
8: Malabar Gold and Diamonds in the Puthiya Showroom, Ippol Abohamur Safari Mallilum. Ningalude Paliya Swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: മാച്ചിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ മോർണിംഗ് സവാരി എന്ന് പറയാതെ അറിയാതെ പറയാൻ വന്നു.
1: അതെ, എന്റെ സാമീപ്യം ഉള്ളതുകൊണ്ട്
0: അടുത്തിരുന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പുണ്ണി അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെ ഇന്നത്തെ ഈ ദിവസത്തെ ഈ സമയത്തുള്ളത്.
2: അതെ. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ബയോപിക് സിനിമകളെ കുറിച്ച് പറയായിരുന്നു, ഒരുപാട് ഹിന്ദി സിനിമകൾ പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ നമ്മൾ പഴശ്ശിരാജ ആ ഒരു സിനിമയിലൂടെയൊക്കെ ഇങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ്.
0: മലയാളത്തിൽ വരുന്ന സമയത്ത് ജെ സി ഡാനിയൽ, അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതേത് സിനിമയായിരുന്നു?
1: മനോഹരമായ സെല്ലുലോയിഡ്.
0: അതെ, സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു ജെ സി ഡാനിയലിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സിനിമാ നിർമ്മാണവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ആ സിനിമയിൽ വന്നു പോകുന്നു. എനിക്ക് പൃഥ്വിരാജ് കറക്റ്റ് ആയിട്ട് തന്നെ ജെ സി ഡാനിയലിന്റെ ആ ലുക്ക്, വൈഫായിട്ടുള്ള മമത അതുപോലെ തന്നെ ആ സിനിമയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള.
1: അതിൽ മറ്റൊരു വലിയ പ്രത്യേകത വെച്ചാൽ അതിലെ പാട്ടുകൾ, കാറ്റേ കാറ്റേ നീ, അതായത് വൈക്കം വിജയലക്ഷ്മിയുടെ എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിൽ തന്നെ ഹിറ്റായതോ ആദ്യത്തോ
2: ആയിട്ട്
1: ശ്രീറാം അതുപോലെ അദ്ദേഹവും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ടും ആ സിനിമയെ മനോഹരമാക്കുന്നു എന്ന്
2: പറയുന്നത്. ഇപ്പൊ ഈ പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബയോപിക്കുകളുടെ ലിസ്റ്റ് കുറച്ച് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് എന്നും നിന്റെ മൊയ്തീൻ ആണെങ്കിൽ, അത് കഴിഞ്ഞ് വന്ന് ആടുജീവിതത്തിനെ മറികടക്കാൻ ഒരു സിനിമയില്ല.
0: അതെ, ഈ പറഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കരമാണ് കേട്ടോ. എനിക്ക് മമതയുടെ ക്യാരക്ടറിന്റെ പേര് ഞാൻ നോക്കി പോയിരുന്നു, ജാനറ്റ്
1: എന്നായിരുന്നു.
0: ജെ സി ഡാനിയലിന്റെ വൈഫിന്റെ കഥാപാത്രം ജാനറ്റ് ആണ്. അപ്പൊ ജാനറ്റ് ആയിട്ട് മമതയും അതില് നല്ല ഭംഗിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് ആ സിനിമ.
2: എന്തായാലും ഈ പറഞ്ഞ പൃഥ്വിരാജിന്റെ മൂന്ന് സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? സെല്ലുലോയിഡ് ആണോ, അതോ എന്നും നിന്റെ
1: ജീവിതമാണോ? പൃഥ്വിരാജിന്റെ പറയുകയാണെങ്കിൽ മറ്റൊരു സിനിമ കൂടി കടുവ.
0: അതും ഒരു വ്യക്തിയുടെ ജീവിതമാണ്,
1: പക്ഷെ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് സിനിമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ പൃഥ്വി ചെയ്തതിൽ അതും ഒരു സിനിമയാണ്, കടുവയും ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്.
0: അപ്പൊ ഞങ്ങള് ഓർക്കാത്ത കുറെ സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും
2: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് മെസ്സേജിൽ പോന്നോട്ടെ, 5000917 ലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമോർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: വെൽക്കം ബാക്ക്. നമ്മളിങ്ങനെ മാച്ചിനി മാഷപ്പിൽ ഒരു ബയോപിക്കുകളെ കുറിച്ച് പറഞ്ഞു പോകായിരുന്നു. തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് തീരില്ല,
1: അത്രയും സിനിമകളുണ്ട്, വെറുതെ രണ്ടുമൂന്ന് സിനിമകൾ പറയാലോ എന്ന് വിചാരിച്ച. പക്ഷേ ഇതിപ്പം
2: തീരില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ആദ്യം കണ്ടന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്തിരുന്നത് അതായത് പ്രമുഖരായ വ്യക്തികളുടെ കഥകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ റിയൽ ലൈഫിൽ ജീവിച്ച എത്രയോ സാധാരണക്കാരന്റെ കഥകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വരുന്ന സിനിമകളുണ്ട്. അപ്പൊ എന്തായാലും ബയോപിക്കുകൾ തീരുന്നില്ല എന്നുള്ളതാണ്.
1: ഒരു ഒരു ഹിന്ദി മൂവി ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുള്ള ഒരു സ്റ്റോറിയാണ് ഒരു വ്യക്തിയുടെ. അദ്ദേഹം ഒരു വലിയ പാറയോ എന്തോ തുരന്നിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ സ്റ്റോറി ഒരിക്കലും സിനിമയായിട്ടുണ്ട്. എനിക്ക് ആ സിനിമയുടെ പേര് എം കൂട്ടിയായിരുന്നു, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല.
2: നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാമെങ്കിൽ ആയിക്കോട്ടെ, മിസ്സയുടെ ആ എം കൂട്ടിയ സിനിമയെക്കുറിച്ച്.
1: ഇങ്ങനെ ഒരു പേരാണ്, പക്ഷെ ആ സ്റ്റോറി ഞാൻ ശരിക്കും
0: ഓർമ്മയുണ്ടോ,
1: ആരാ അഭിനയിച്ചേന്ന് ഓർമ്മയില്ല.
0: അയ്യോ, അങ്ങനെ പറയുമ്പോ ഇത് പറയണല്ലോ നമ്മള്,
1: ഏതാണ്
0: 12th ഫെയിൽ.
1: ആ 12th ഫെയിൽ പറയണം.
0: അതെങ്ങനെ പറയാതിരിക്കും,
1: കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം ആ സിനിമ.
0: അത് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ലാസ്റ്റ് നമുക്കൊരു സന്തോഷം വരും.
1: അതെ അതെ,
0: ഒരു വല്ലാത്തൊരു ഫീലിംഗ്.
1: അതെ, തീർച്ചയായിട്ടും. എന്നാലും ഈ സിനിമ ഏതാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ,
0: അന്വേഷിച്ചു പോയിക്കോളൂ. എന്തായാലും നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ധോണിയുടെ കഥ പറഞ്ഞ MS ധോണി, അൺടോൾഡ് സ്റ്റോറി.
1: അതെ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയുന്ന ആളാണ്, ശബ്ദം അറിയാം, എന്താണ് ആളെന്നറിയാം,
0: ഓരോ സ്റ്റൈല്, ക്രിക്കറ്റിന്റെ ഓരോ രീതിയിൽ അദ്ദേഹത്തിന്റെ രീതി ഏതാന്ന് അറിയാവുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത, അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് മാനറിസംസ് പഠിച്ചെടുത്ത ഒരാളാണ് സുശാന്ത്
1: സിംഗ്. അതെ,
0: ഭയങ്കരമായിട്ട് രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു ബയോപിക് ആണ്. ആൻഡ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മിക്ക സാധനങ്ങളും ധോണിയുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ്. അതെ അതെ. അതുപോലെ ചില സിനിമകൾ എടുത്ത് പറയുമ്പോൾ മറ്റൊരു സിനിമയുണ്ട്, ചേട്ടൻ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്, അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്,
2: ഇന്ദിരാഗാന്ധി.
0: അതെ അതെ. പക്ഷേ അതില് കങ്കണ ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതുപോലെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോ ടോപ്പ് ടെന്നിലുള്ള മറ്റൊരു സിനിമ കൂടിയുണ്ട്,
1: GDN എന്ന് പറയുന്ന മൂവിയാണ്. കഴിഞ്ഞ ദിവസം അത് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ കുട്ടികൾക്ക് പറയായിരുന്നു. അതായത് ഇന്ത്യൻ എഡിസൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്രയും മാത്രം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് GDN വന്നിരിക്കുന്നത്.
0: മാധവൻ തന്നെ കുറെ ലൈഫ് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. ഈവൻ കുറെ സ്ഥലത്ത് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മുടെ 3 Idiots പോലും ഒരു ഒരാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്.
2: പക്ഷെ
0: കംപ്ലീറ്റ്ലി അല്ല, അദ്ദേഹത്തിനെ ഇൻസ്പയർ
2: ചെയ്തിട്ടുണ്ട്.
0: അതെ അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് സിനിമകളുടെ ലിസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കും. എനിക്ക്
1: ഞാൻ മറ്റ് സിനിമ
2: വേറെ
0: അന്വേഷിച്ചോണ്ടിരിക്കുക.
1: അതായത് അതിന്റെ റിയൽ ലൈഫ് സ്റ്റോറി ഇത് തന്നെയാണ്. അതായത് ഒരു ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു റോഡ്
2: റോഡും തുരങ്കം ഒക്കെ ഉണ്ടാക്കി അദ്ദേഹം വഴി വെട്ടി വന്ന ഒരു
1: റോഡ് സൃഷ്ടിച്ച ഒരു വ്യക്തി അല്ലേ. അപ്പൊ അത് ഈ പറഞ്ഞ ഭയങ്കര ഒരു സാധാരണക്കാരന്റെ സ്റ്റോറി
2: സിനിമ
1: ആയെന്നാണ് എന്റെ ഒരു വിശ്വാസം. സിനിമയാണോ കഥയാണോ ഓർമ്മയില്ല. അഥവാ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ.
0: ഒന്ന് പറഞ്ഞു കൊടുക്കും, പാവം കൊച്ചു കുറെ നേരമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയിൽ വന്നാൽ ഒന്ന് വേഗം പറഞ്ഞു,
1: ഒന്ന് മെസ്സേജ് പറഞ്ഞു
0: ഉറപ്പായിട്ടും. അതുപോലെ ഞങ്ങൾ ഇതുവരെയും പറയാത്ത അല്ലെങ്കിൽ ഞങ്ങൾ കാണേണ്ട അങ്ങനത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബയോപിക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അതും പറഞ്ഞു തരും കേട്ടോ, ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും. എന്തായാലും ഇങ്ങനത്തെ കുറെ ബയോപിക് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ് മാറ്റിനി മാഷപ്പ്.
1: അപ്പൊ എന്തായാലും പോകാം അല്ലേ.
2: ഞാനിപ്പോഴും
1: റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടില്ല, കണ്ടുപിടിക്കും. ഞാനിപ്പോ ജെമിനിയോടെ ചാറ്റിനോട് ചോദിക്കട്ടെ.
0: എന്തായാലും ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ഷോ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കിട്ടി കിട്ടി കിട്ടി പോയി, പോരുത് പോരുത്
1: പോകരുത്, ആരും പോരുത്.
0: ഏതാ സിനിമ?
1: മാഞ്ചി ദ മൗണ്ടൻ മാൻ.
0: അയ്യോ,
1: അങ്ങനൊരു സിനിമ 2015 റിയൽ ലൈഫ് ആണ് കേട്ടോ. ഒരു വ്യക്തിയുടെ, ഒരു ഗ്രാമവാസിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതകഥ ആസ്പദമാക്കി വന്ന സിനിമയായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ വൈഫിനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് വഴി സൃഷ്ടിച്ചു കൊടുത്തു. അതായത് 22 വർഷം കൊണ്ട് അദ്ദേഹം ഒരു മല പിളർന്ന് റോഡുണ്ടാക്കി.
0: എന്റെ
1: ആലോചിച്ച് നോക്കി. അപ്പൊ അതൊരു സിനിമയായിട്ടുണ്ടായിരുന്നു. മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്നാണ് സിനിമയുടെ പേര്. MANJHI.
0: ഓക്കെ, എന്തായാലും ഞാൻ കണ്ടു നോക്കാം, ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. അങ്ങനെ അതുകൂടി പറഞ്ഞുകൊണ്ട് ഇനി റിയൽ ആയിട്ട്
1: പോകാനല്ലേ.
0: ബൈ ബൈ ബൈ ബൈ ബൈ.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. സിദ്ര മെഡിസിൻ, പ്രിസിഷൻ മെഡിസിൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ജിനോമിക്സ് സമ്മിറ്റ് 2026 ഒരുക്കുന്നു. December 7 ആരംഭിച്ച് 9 വരെയാണ് സമ്മിറ്റ് നടക്കുക. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. September 18 വെള്ളിയാഴ്ച 974 ബീച്ചിൽ ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും വേറിട്ടതുമായ കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൗകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 ഖത്തറി റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 ഖത്തറി റിയാലുമാണ് പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 ഖത്തറി റിയാലാണ് നിരക്ക്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും ഒരു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം September 27 നടക്കും.
2: സുനോ അപ്ഡേറ്റ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. This is Matinee Masha. Only on
1: Radio Suno 91.7 FM.
2: വെൽക്കം വെൽക്കം വെൽക്കം ടു മാറ്റണി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ബട്ട് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, ആ മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുന്നേ പതിവായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. എന്ത് തന്നെ ആസ്വദിക്കുന്നതും, സിനിമയാണെങ്കിലും ഇനിയിപ്പോൾ പാട്ടാണെങ്കിലും, ഇതിനൊക്കെ ബേസിക് ആയിട്ട് ഒരു സംഭവം വേണം, ഹെൽത്ത്. ഇതുണ്ടെങ്കിലല്ലേ ആസ്വാദനം നന്നായിട്ട് നടക്കുള്ളൂ. ബോഡി ഫിറ്റ്നസ് മാത്രമല്ല, മെന്റൽ ഫിറ്റ്നസ് ഓൾസോ ഇസ് ഇമ്പോർട്ടൻ്റ്. ഇതിലോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൺ സിംഗിൾ thing.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സുനോ 91.7 FM. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല സിനിമാ വിശേഷങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ട് പറയാനായിട്ട്, അതൊക്കെ ഇങ്ങോട്ട് മെസ്സേജായിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000997 സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7th ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: Hi, this is Gautam Vasudev Menon.
4: You are listening to
3: Radio Suno 91.7, and this is Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: Welcome once again, welcome back to Radio Suno 91.7 FM with the matinee mashup in Rhyme Cinema Logathe Visheshangalumayi Sandeepaanu Koodeyullathu. Tamil Nadan Surya Nayakanaki Malayali Samvidhayakan Jithu Madhavan Orukkunna Chithrathinte Title Teaser Aanu Purathirangiyirikkunnathu. Aa Chithrathinte Visheshangalilekku Scene Enna Perilaanu Chithram Purathirangunnathu. Valare Naalukalkku Shesham Surya Veendum Oru Police Veshavumayittu Nammude Munnilekku Ethan Povunnathu. Aa Vesham Enna Cinemakku Shesham Jithu Madhavan Orukkunna Chithramaanu Enna Pratheekathayum Scene Enna Cinemakkundu. Suryakku പുറമേ മലയാളി താരമായ നസ്ലിനും നിർണായക വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് നസ്രിയ നാസമാണ്. ഡി എസ് പി ഇൻബരാജ് എന്ന കഥാപാത്രത്തെയാണ് സൂര്യ അവതരിപ്പിക്കുന്നത്. മാസ് ആക്ഷൻ സീൻസും കോമഡി സീൻസും ഉള്ള ഈ ഒരു ചിത്രം വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചന ടൈറ്റിൽ ടീസറിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. 1 മിനിറ്റും 20 സെക്കൻഡും ദൈർഘ്യമുള്ള ടൈറ്റിൽ ടീസർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി സീൻ എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ. ഈ വർഷം നവംബർ 6 ദിവാലി റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണികളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ ബഡ്ജറ്റിൽ വൺ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ആർ ഓൾവേസ് ഹൈ. ഇനി ഇത് മാത്രമല്ല, ചിത്രത്തിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാം ആണ്. സുഷിൻ ശ്യാം ആദ്യമായി തമിഴിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സീൻ എന്ന സിനിമയ്ക്കുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിത്തു മാധവൻ ആദ്യമായി ഒരുക്കുന്ന തമിഴ് ചിത്രം കൂടിയാണ് സീൻ. ജോൺ വിജയ്, ആനന്ദ് രാജ്, ലാൽ, രാജ് പ്രിയൻ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. എന്തായാലും ദിവാലി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചിത്രം കാണാനായിട്ട്. വലിയൊരു എക്സ്പെക്ടേഷൻ ഇപ്പൊ തന്നെ സിനിമയെ പറ്റിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി എക്സ്പെക്ടേഷൻസ് ഹൈ ആകാനായിട്ട് ആ ടൈറ്റിൽ ടീസർ കാണാത്തവർ യൂട്യൂബിൽ നിന്നും ടൈറ്റിൽ ടീസർ കാണാനായിട്ട് വിട്ടുപോകണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി ഓൺ മാറ്റിനി മാഷപ്പ് കേട്ട് കൂട്ടുകൂടാം.

0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. This is Matine Masha. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹായ്, ഞാൻ രജിഷ വിജയൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: This is
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the puthiy showroom ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതേ ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ ഒരു ടീസർ ലോഞ്ച് ആയിരിക്കുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സൈജു ഗ്രൂപ്പ് നായകനായി എത്തുന്ന ചിത്രം അരത്തിന്റെ ടീസറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രജീഷ് പരമേശ്വരനാണ്. പോലീസ് വേഷത്തിലാണ് സൈജു ഗ്രൂപ്പ് ചിത്രത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ചിത്രത്തിന്റെ കാണുമ്പോൾ അറിയാം, കുറ്റാന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഒരു ടീസർ കണ്ട് അടിപൊളി റെസ്പോൺസ് ആണ് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ എല്ലാ ഫോർമുലകളും ചേർത്തിണക്കുന്ന സിനിമയായിരിക്കും എന്നുള്ള പ്രേക്ഷക പ്രതികരണം ഒക്കെ വന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ടീസർ കാണാണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് യൂട്യൂബിൽ പോയി ടീസർ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അരം എന്ന സിനിമയുടെ ടീസർ കാണാനായിട്ട് മറക്കണ്ട. ഗംഭീരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നമ്മളുടെ അരികിലേക്ക് സൈജു ഗ്രൂപ്പ് എത്തുകയാണ്. ഗുഡ് ഹോപ്പ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ ജുനൈദ് ബാബു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അഞ്ജു കുര്യൻ, സിദ്ദിഖ്, സുധീഷ്, മീര വസുദേവ്, അഷ്കർ അലി, ഷഹീൻ സിദ്ദിഖ്, ദിനേശ് പ്രഭാകർ, ജയരാജ് വാരിയർ, അപ്പുണ്ണി ശശി, ഉണ്ണി ലാലു, ഗോകുലൻ, സുരഭി സന്തോഷ്, മാസ്റ്റർ ആദം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 1 മിനിറ്റും 7 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു ടീസറാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ, എന്നാണ് റിലീസ് ഡേറ്റ്, ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടീസർ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഹൈ ആണ്. ബാക്കിയുള്ള ഇൻഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു കൊണ്ട് സമയമൊക്കെ ആയിരുന്നു. സോ നാളെ പാക്കലാം. ആൻറ്റിൽ വി മീറ്റ്, ചെറിയൊരു tata, bye bye, take care, love you all.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
1: Joy Alukas 917 evenings
2: presented by Joy Alukas, world's favorite jeweler,
3: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
2: and
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Of the hour.
6: In the art of podumakkolanda

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 5:05 ആ ഒരു ടൈമാകാൻ ഞാൻ കാത്തിരുന്നതാണെന്നേ. എന്തായാലും വെൽക്കം വെൽക്കം, ഗുഡ് ഈവനിങ്. അഷ്ടമിയാണ് ഞാൻ കൂടെയുള്ളത്, അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഓക്കെ, ചെറുതായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്ന ചില സമയങ്ങളുണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവസാനം വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒന്നുകിൽ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഒരാളെ നമ്മൾ കോളിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ പോലും പോയി കണ്ടിട്ടോ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് അന്നത്തെ വിശേഷങ്ങളാവാം, എന്തെങ്കിലും തമാശകളാവാം, എന്താണെങ്കിലും നമ്മുടെ മൂഡ് ഓഫ് ഒക്കെ മാറാനായിട്ട് അങ്ങനെ ചില നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ച് അടിപൊളിയായിരിക്കും അല്ലേ. എന്തായാലും അങ്ങനെ ഒരു ദിവസം തന്നെ ആവട്ടെ, അഥവാ നിങ്ങൾക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ അമ്മയാവാം അല്ലെങ്കിൽ അച്ഛനെ ആവാം അല്ലെങ്കിൽ ബ്രദേഴ്സിനെ ആവാം, ഫ്രണ്ട്സിനെ ആവാം, ഭാര്യ ആവാം, ഭർത്താവിനെ ആവാം, അനി ആരെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജസ്റ്റ് വിളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ വിളിച്ചോട്ടോ. ദേർ വിൽ ബി അബ്സല്യൂട്ട്ലി വൺ പേഴ്സൺ ഹൂ യു റിയലി വോണ്ട് ടു ടോക്ക്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എന്ത് സീനാണെങ്കിലും പ്രശ്നമില്ല, വിളിച്ചോ. അഥവാ ഇനിയിപ്പോൾ ആരും ഇല്ല, എനിക്ക് അങ്ങനെ ആരും ഇല്ല വിളിക്കാൻ, എനിക്കിപ്പോൾ ആരെയും വിളിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. 444-9170 ഒരു കോള് ചെയ്താൽ മതി, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം എന്താണ് പരിപാടി, എന്തൊക്കെയായിരുന്നു ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, എവിടെയാണ് ചായ കുടിക്കാൻ പോകുന്നത്, എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി വിളിച്ചിട്ട് അഷ്ടമി ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കും. ഞാൻ ഐ വിൽ ബി ദെയർ ടു ലിസൺ ടു യു ഓഫ് കോഴ്സ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജസ്റ്റ് കോൾ മീ, ഓക്കെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഫെലമിയിലൊരു പാട്ടിൽ തുടങ്ങുകയാണ്. ഫെലമി ഓഫ് കോഴ്സ് ആ ഒരു ബ്യൂട്ടിഫുൾ ഫിലിമും ഭയങ്കര ഒരു ഒരു രസമുള്ളൊരു സിനിമയാണ്. ആ ഒരു ഫാമിലി ബോണ്ട് രസകരമായി കാണിക്കുന്നൊരു സിനിമയാണ്. അപ്പം അതുപോലെ ഫെലമിയിലെ ഫാമിലിനെ പോലെ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽവതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
2: Hi, this is Prithviraj. Kalikimbo yerangi kalichana sare sheela.
3: You are listening to Radio Suno.
2: Radio Suno. Ketta kootukoda.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

അങ്ങനെ RRRൽ നിന്നും ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം അഷ്ടമി കൂടെ തന്നെയുണ്ട്. ഞാൻ കുറച്ച് മുൻപ് ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം സൂപ്പറായിട്ട് പോയി എന്നൊക്കെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ കുറേ നേരം കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഒക്കെ തോന്നി പോവില്ലേ. അത് ചില സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് അങ്ങ് എക്സോസ്റ്റ് ആകുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കുറേ കോമ്പറ്റീഷൻസ് കണ്ടതിനകത്ത് തന്നെ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഈ ഉറക്കത്തിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇൻസ്റ്റയിലാണെങ്കിലും പല ഇതിലും നമ്മൾ ഉറങ്ങിക്കിടക്കാനായിട്ട് അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ടുള്ള കോമ്പറ്റീഷൻ, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ, എന്നിട്ട് നമ്മൾ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കും. ഈ പറഞ്ഞ പോലെ നിനക്ക് ഇതിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും എത്ര നേരം വേണേലും കിടന്ന് ഉറങ്ങും എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ച് ചില ആൾക്കാർക്ക് കറക്റ്റ് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ആയി കഴിഞ്ഞാൽ എണീക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും ആയിരിക്കും കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ. അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ ടയേർഡായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു ഒക്ടോബർ, ഓക്കെ സെപ്റ്റംബർ ഇപ്പോൾ 16 ഒക്ടോബർ 5 മറ്റോ ജപ്പാനിൽ നടക്കുന്നൊരു ഉറക്ക മത്സരമുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഉറക്ക മത്സരത്തിൽ 90 മിനിറ്റ് ഹൈ ക്വാളിറ്റി ഉറക്കത്തിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത് 13.76 ലക്ഷം രൂപയാണ് അത്രയും. അവരത് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അത്രയും ഒരു ഒരു പ്രൈസ് മണിയുള്ള, ഓക്കെ, അത്രയും നേരം 90 മിനിറ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റണം. അത്രയും പെട്ടെന്ന് ഉറങ്ങിയിട്ട് അത്രയും നേരം നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടാസ്കുള്ള പണിയാണ്. പക്ഷെ എന്തായാലും എനിക്കിപ്പോൾ ചോദിക്കാനുള്ളതൊന്നുമല്ല, എത്ര നേരം വരെ മാക്സിമം ഉറങ്ങിയിട്ടുണ്ട്? അതായത് ചില ആൾക്കാരുണ്ടാവും, ഞാൻ പറയുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ടോ, അതായത് കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ സമയം നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, നമ്മൾ തീരെ അറിയാണ്ട് ഡെഡ് ഉറക്കം ഉറങ്ങിപ്പോവാന്നൊക്കെ പറയില്ല, അമ്മാതിരി ഉറക്കം ഉറങ്ങിയ എത്ര നേരം വരെ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്? എനിക്കിതാണ് അറിയേണ്ടത്. ഞാൻ ചിലപ്പോൾ ഒരു 12 മുതൽ 14 ഇടയിൽ, അതിൽ കൂടുതലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാനിത് എപ്പോഴും ഒരിക്കൽ ചെയ്തതാ, എനിക്ക് അതിൽ കൂടുതലൊന്നും പറ്റില്ല. 12 മണിക്കൂറിൽ കൂടുതലെന്നൊക്കെ പറഞ്ഞാൽ നടക്കുകയില്ല, ഞാൻ എങ്ങനെ പോലും എണീക്കും. എനിക്കൊരു 8 മണിക്കൂർ 9 മണിക്കൂർ കിട്ടിയാൽ തന്നെ ഞാൻ എണീക്കും ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ലോങ്ങസ്റ്റ് കിടന്നിട്ടുള്ളത് എത്ര മണിക്കൂറാണ് ഉറങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഒരൈഡിയ അറിയുന്നില്ല, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അറിയുന്നില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത് എത്ര മണിക്കൂറാണ്? വേഗം തന്നെ അയച്ചേ 5000997. അതിനിടയിൽ കുറച്ച് ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ആ മെസ്സേജസിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. ഹായ്, ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കുമോ? ഓ അഫ്കോഴ്സ് പറഞ്ഞിരിക്കും. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ആതിര എന്നാണ് പേരാളുടെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു ആതിര. അപ്പോൾ ആതിരയ്ക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് ജസ്ലിൻ്റെ മെസ്സേജാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ആതിര

എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കൂ. അതിനോടൊപ്പം തന്നെ നല്ലൊരു പാട്ട് ഞാൻ വെച്ചുതരാം. മിസ്റ്റർ പെർഫെക്റ്റ് സോങ് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര നേരം കിടന്നുറങ്ങിയിട്ടുണ്ട്? ലൈഫിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടുള്ളത് എത്ര നേരമാണെന്ന് പറയൂ. എ പി കാരാ, ഞാൻ കേട്ടു കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു, എന്റെ ശബ്ദം ഇപ്പൊ കേട്ടു, അത് വെച്ചോടനെ എന്ന് പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ ഓ 15 മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 4 ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട് രാജേഷേ. ഞാനിവിടെ ഉറങ്ങാതിരുന്ന ദിവസങ്ങളുടെ കണക്കാണോ ചോദിച്ചേ? 4 ദിവസമൊക്കെ അയ്യോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അയ്യോ 4 ദിവസം ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ 5ാമത്തെ ദിവസം ഡെഡ് ഉറക്കം ഉറങ്ങിക്കാണുമല്ലോ. അപ്പം ഈ 5ാമത്തെ ദിവസം എത്ര നേരം ഉറങ്ങി താങ്കൾ അത് പറ. ഈ 4 ദിവസം ഉറങ്ങാത്ത ഉറക്കം 5ാമത്തെ ദിവസം ഉറങ്ങി തീർത്തോ? അതെനിക്കൊന്ന് അറിയണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞോളൂ എത്ര മണിക്കൂറാണ് ഏറ്റവും ലോങ്ങസ്റ്റ് എന്ന്. 10 മണിക്കൂറൊക്കെയാണ് ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരുടെയും മെസ്സേജസ് ഒക്കെ ഞാൻ തിരിച്ച് വന്നിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ മെസ്സേജസ് പോകുന്നോട്ടെ. 5000997ലേക്ക്. 10 മണിക്കൂറാവാം, 15 മണിക്കൂറാവാം, 20 മണിക്കൂറാവാം, ചിലപ്പോൾ 2 ദിവസം അറിയാണ്ട് കിടന്ന് ഉറങ്ങിയവരുണ്ടാവും. എന്തായാലും മെസ്സേജ് അയച്ചോ. 5000997.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. Lulu will big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പൊ ഗോൾഡ് റേറ്റ് അറിയേണ്ട സമയമായിരിക്കുകയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 524 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 483 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 457.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 395 കത്തറിയാൽ. ഇത് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ചധികം ഉറക്കത്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എത്ര നേരമാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ, അതായത് വിത്തൗട്ട് ഇനി ഗ്യാപ്പ് ഉറങ്ങാനായിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഷജിതയുടെ മെസ്സേജ് ഒരു 10 hours മാക്സ് എന്ന് പറഞ്ഞു. റോഷൻ 15 മണിക്കൂർ പറഞ്ഞു. 12 മണിക്കൂർ എന്നാണ് അഷ്റഫ് പറഞ്ഞിരിക്കുന്നത്. സോബിൻ തോമസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, വോണ്ട് ബി ഏബിൾ ടു സ്ലീപ് മോർ ദാൻ 10 hours എന്ന്. ശരിയാണ്, 10 മണിക്കൂറിൽ കൂടുതലൊക്കെ, 12 മണിക്കൂറൊക്കെ ഓക്കെ, അതുവരേക്ക് എത്തും. ഗുഡ് ഈവനിങ് സെൻലേട്ട, മിസ്റ്റർ പെർഫെക്റ്റ് ആൻഡ് അഷ്ടമി, താങ്ക് യു സോ മച്ച്. രാജേഷിന്റെ മെസ്സേജാണ് എന്നെ കിടുക്കിയത്. ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് ഒരു മെസ്സേജില്ലേ, രാജേഷിൻ്റെയാണ് 4 ദിവസം ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നത്. ഉറക്കമൊക്കെ ഭയങ്കരമാണ്, എൻ്റെ ഉറക്കം ഇടയ്ക്ക് ഞെട്ടാറില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഉണരൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ ചിലപ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഉറക്കമില്ലായ്മ. അതൊരു 4 ദിവസം തുടരും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സോ ബേസിക്കലി ആളുടെ ഉറക്കം നല്ല അടിപൊളിയായിട്ട് ഡെയിലി നല്ല കൃത്യനിഷ്ഠതയോടുകൂടി തന്നെ പോകുന്ന, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് കിടക്കുക എഴുന്നേക്കുക എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു വല്ലപ്പോഴും വരുന്നൊരു സംഭവം 4 ദിവസം വരെയൊക്കെ നിൽക്കും. കമ്മിങ് ബാക്ക് ഫ്രം എ ലോങ് ഫ്ലൈറ്റിൽ അതുല് ഒരു ദിവസം കിടന്ന് ഉറങ്ങിയത്, 23 മണിക്കൂർ. എൻ്റെ അതിലെ അടിപൊളി കേട്ടോ, 23 മണിക്കൂർ. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ ചിലപ്പോൾ 23 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റിട്ട് ചിലപ്പോൾ ഇരുന്ന് സങ്കടപ്പെടും. എൻ്റെ ഒരു ഫുൾ ഡേ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സങ്കടപ്പെടും. കാരണം എനിക്ക് ഈ ചില സമയങ്ങളിൽ നമ്മളിപ്പം ഈ ഭയങ്കര ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലോ വന്ന് കിടന്നതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒന്നും എഴുന്നേക്കാണ്ട് ഈ രാത്രി എഴുന്നേക്കും, അല്ലെങ്കിൽ ഒരു ഈവനിങ് ആകുമ്പോൾ എഴുന്നേക്കും. അപ്പോഴത്തേക്കും വീണ്ടും എഴുന്നേക്കുമ്പോൾ വീണ്ടും പുറത്ത് ഫുള്ള് ഡാർക്കായിട്ടുണ്ടാവും, ഈവനിങ് ആയില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്, അയ്യോ എൻ്റെ കുറേ സമയം പോയല്ലോ എന്ന്. അങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുന്ന ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ് ഞാൻ. എന്നെപ്പോലെ ചിലപ്പോൾ കുറേ പേരുണ്ടാവും ഈ കിടക്കാൻ നേരത്തും ഇരുട്ട്, വീണ്ടും എഴുന്നേക്കാൻ നേരത്തും വീണ്ടും ഇരുട്ട് എന്ന് കാണുന്ന ആൾക്കാർ. ചില ആൾക്കാരുടെ ഷിഫ്റ്റ് കാരണം അങ്ങനെയാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര സീനാണ്. രാഹുൽ ഇത് 9 മണിക്കൂർ മാക്സിമം ഉറങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 October ജപ്പാനിൽ ഒരു ഉറക്ക മത്സരം നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഒരു 13 something lakh ആണ്, 13.79 lakhs ഓ സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് മണി കേട്ടോ. 90 minutes നല്ല ഡീപ്പ് ആൻഡ് ഹൈ ക്വാളിറ്റി സ്ലീപ്പിന് അവർ നൽകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിലേക്കൊക്കെ എത്തിയത്. എന്തായാലും പറഞ്ഞ് ഏറ്റവും ഒരു 23 മണിക്കൂറിലെ ഉറക്കം വരെ നമ്മളെത്തി. ഇനി എന്തായാലും അടുത്ത പാട്ടൊക്കെ കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ പ്രെയർ ബ്രേക്കും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM. Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ. ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
6: You're listening to Radio Sunno 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Hot tempo, Tamil Paadal.
6: Tamil Fresh Song of the Hour.
7: Fresh, fresh.

ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു. 917 evenings.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
4: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. സിദ്ര മെഡിസിൻ, പ്രിസിഷൻ മെഡിസിൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ജിനോമിക് സമിറ്റ് 2026 ഒരുക്കുന്നു. December 7 ആരംഭിച്ച് 9 തീയതി വരെയാണ് സമിറ്റ് നടക്കുക. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. September 18 വെള്ളിയാഴ്ച 974 Beach ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും വേറിട്ടതുമായ കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൗകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 Qatari riyal 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 Qatari riyal പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 Qatari riyal നിരക്ക്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും ഒരു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം September 27 നടക്കും.
3: സുനോ അപ്ഡേറ്റ്.

0: 7 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഒരു 13-14 മണിക്കൂർ 15 മണിക്കൂർ ഉറക്കത്തിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഉറക്കത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണ്? സംഭവം ഏകദേശം ഒരു 90 മിനിറ്റേ ഉള്ളൂ സംഭവം. പക്ഷെ സ്റ്റിൽ 90 മിനിറ്റ് നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പ്. ഓക്കെ, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ജപ്പാനിലാണ് നടക്കുന്നത്. പക്ഷെ കൊടുക്കുന്ന പ്രൈസ് മണിയോ 13 ലക്ഷം രൂപ. അയ്യോ, ആ പ്രൈസ് മണിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ 90 മിനിറ്റ് അല്ല എത്ര മണിക്കൂർ വേണമെങ്കിലും കിടന്നുറങ്ങൂല്ലേ. ഈ ഉറങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഉറക്കം നല്ല ക്വാളിറ്റി സ്ലീപ്പും കൂടി ആയിരിക്കണം കേട്ടോ. അതും കൂടി ഒരു വലിയ ഫാക്ടറാണ് ഇതിനകത്ത്. എന്തായാലും ഈ ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ ഉറക്കം ഇൻ ബിറ്റ്വീൻ ഒന്ന് ആ ഒരു ഒരു ഒരു ഇത് വിട്ടുപോകാന്ന് പറയില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ആകെ മൊത്തത്തിൽ അങ്ങ് ഒരു ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെട്ടു, സുഖം കിട്ടില്ല. എഴുന്നേൽക്കുമ്പോൾ പിന്നെ ആകെ മൊത്തത്തിൽ ഒരു അവിടെ വേദന എടുക്കുന്നു, ഒരു ടയർഡ്നെസ് ആയിരിക്കും. പിന്നെ ആകെ മൊത്തത്തിൽ ഇനി ഉറക്കം ക്ഷീണം തീരാത്ത പോലെ ഉണ്ടാവും. അതിന് പല പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിലൂടെ നല്ല ക്വാളിറ്റി സ്ലീപ്പിലേക്ക് എത്തുന്നവരുണ്ടാവും. ചിലവരൊക്കെ തന്നെ ചിലപ്പോൾ വിറ്റമിൻ ഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്ത് തന്നെ ഓരോ കാര്യങ്ങളുടെയും അളവ് കുറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടി ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഇനി കുറച്ചധികം ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വാക്കുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഞാൻ ചില സെൻറ്റൻസുകൾ പറഞ്ഞാൽ നിങ്ങൾ അതിനെന്ത് മീനിങ് കണ്ടുപിടിക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് വിനായക് സുന്ദറും ജിയോ ജോമിനും പാടിയ പാട്ടിലേക്ക് പോയി തിരിച്ചു വരാം. ഓർഡിനറി മൂവിയിലൊരു സോങ്ങിലേക്ക്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: സ്വർണ്ണവില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൌ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
4: And the Oscar goes to A.R. Rahman.
5: Hi, this is A.R. Rahman.
2: You're listening to Radio Suno.
5: Listen to my songs on Radio Suno 91.7 FM. Kate

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഓൺ, ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
5: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: One, seven evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Suno Bollywood
5: Hindi hit of the hour.

0: റാവണിലൊരു നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്റെ കയ്യിൽ ഇനി കുറച്ചധികം വാക്കുകളാണുള്ളത്. വാക്ക് എന്ന് പറഞ്ഞാൽ മേ ബി ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ വേർഡ്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ സെന്റൻസ്. പക്ഷെ ഇത് ഇംഗ്ലീഷിലായിരിക്കും. സോ നമ്മൾ ഇതിന്റെ മീനിങ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ഈ ഇഡിയംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഭയങ്കര സിമ്പിളായിട്ടുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, വേക്കപ്പ് ആൻഡ് സ്മെൽ ദ കോഫി. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ വേക്കപ്പ് ആൻഡ് സ്മെൽ ദ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഫേസ് ദ റിയാലിറ്റി, ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഒന്ന് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല, ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക, അതാണ് വേക്കപ്പ് ആൻഡ് സ്മെൽ ദ കോഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ മീനിങ് ആണ് നിങ്ങൾ പറയേണ്ടത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ പോയിട്ട് മറ്റേ ചാറ്റ് GPT-യോടും ജെമിനയോടൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് പറയാനായിട്ട് നിൽക്കരുത്. നേരെ നിങ്ങൾക്കും അറിയാമെന്നുണ്ടെങ്കിൽ, ഭയങ്കര സിമ്പിളായിട്ടുള്ളത് ഞാൻ എടുത്തേക്കുന്നത്, അറിയാമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917-ലേക്ക്, ഇല്ലെങ്കിൽ വിളിച്ചു പറയാം 444-9417-ലേക്ക്.
1: 917 evenings game box.
0: ഓക്കെ, ഞാൻ ആദ്യം തരുന്നത് ഇതാണേ, നോട്ട് മൈ സർക്കസ് നോട്ട് മൈ മങ്കീസ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യം, നോട്ട് മൈ സർക്കസ് നോട്ട് മൈ മങ്കീസ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് കുറേ ഇഡിയംസ് ഇത് കുറേ സ്ഥലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, നോട്ട് മൈ സർക്കസ് നോട്ട് മൈ മങ്കീസ്. അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് അറിയാവുന്നവരൊക്കെ വിളിച്ചോണ്ടിരിക്കുക 444-9417-ലേക്ക് കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh
5: Hatta podu Tamil paadal
6: Tamil Fresh song of the hour.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: അങ്ങനെ നമുക്ക് ആ ഒരു ഗോൾഡ് റീച്ച് എത്രയാണെന്ന് നോക്കാം. 24 ക്യാരറ്റ് ഗോൾഡ് 524 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 483 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 457.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 395 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റീച്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനിടയിൽ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് പോയിരുന്നു. അപ്പോൾ ആ ഒരു ഗെയിമിലേക്ക് തന്നെ നമുക്ക് എത്താം. സോ ഞാൻ കുറച്ച് മുൻപ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇഡിയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇഡിയംസിൻ്റെ ഒക്കെ തന്നെ മീനിങ്സ് ആണ് കണ്ടുപിടിച്ച് പറയേണ്ടത് ബേസിക്കലി. സോ നമ്മുടെ ഗെയിം ബോക്സ് അങ്ങനെ ഓപ്പൺ ചെയ്യാം.
0: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
1: ഓക്കെ, നമ്മുടെ കൂടെ ആരാണ് ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം
2: കേട്ടോ.
1: നോട്ട് മൈ സർക്കസ്, നോട്ട് മൈ മങ്കി. എന്നാലും അതിന് എന്തായിരിക്കും കുറച്ചും കൂടി എന്റെ പ്രശ്നം അല്ല എന്നുള്ള രീതിയിൽ. എന്നാ ഞാനിപ്പൊ ചോദിക്കാണ് നൈജീഷേ, വാട്സ് യുവർ 20? താങ്കളിപ്പോൾ എവിടെയാണ്? അതെ, എവിടെയാണ്?
2: അതാണ്
1: ആ ലൊക്കേഷൻ ആണ് വാട്സ് യുവർ 20 കേട്ടോ. ഓക്കെ നൈജീഷ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ബൈ. അങ്ങനെ നൈജീഷ് വിളിച്ചു, അടിപൊളിയായിട്ട് ആള് ഈ പറഞ്ഞ പോലെ ഗെയിം ബോക്സിൽ പങ്കെടുത്തു. ഇനി എന്തായാലും നെക്സ്റ്റ് കുറച്ച് പേർക്കും കൂടി പങ്കെടുക്കാനുള്ള ചാൻസസ് കൊടുക്കണം. ആൻഡ് കുറച്ചധികം ഇഡിയംസ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
0: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
1: അപ്പൊ അടുത്ത കുറച്ച് ഇഡിയംസ് ഞാൻ എന്തായാലും ഇപ്പൊ ഇവിടെ പറയുന്നില്ല, നേരെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതായിരിക്കും. 444-917 വിളിക്കേണ്ടത് കേട്ടോ, 444-917. എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളിൽ ഒരു പാട്ടാണ് ഞാനിപ്പോ പ്ലേ ചെയ്യാൻ പോകുന്നത്. 10:30 AM ലോക്കൽ കോളിൽ നിന്നും സച്ചിൻ വാര്യർ പാടിയ പാട്ട്. ഓ വാട്ട് എ സോങ്, ലൈക്ക് ലിറ്ററലി വാട്ട് എ സോങ്. എന്ത് രസമാണെന്നറിയാം കേട്ടിരിക്കാൻ. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നതിനിടയിൽ വിളിക്കാൻ മറക്കണ്ട, 444-917.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: Luluville Big Savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
3: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
2: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
3: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
2: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you. 917 Evenings. 917 Evenings.

0: 7 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ നമ്മളുടെ കൂടെ അടുത്തതായിട്ട് ഗെയിം ബോക്സിൽ ആരാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ.
5: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
6: ഗുഡ് ഈവനിങ് അഷ്ടമി.
4: ഗുഡ് ഈവനിങ്. ആരാണ്?
6: ജോണി ആണ്.
4: ജോണി, സുഖമായിട്ടിരിക്കുന്നു ജോണി? എന്നാ ഉണ്ട് വിശേഷം?
6: സുഖം, സുഖമായിരിക്കുന്നു.
4: ഓക്കെ, ഞാനിപ്പോ കുറച്ച് മുൻപ് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയോ? നോട്ട് മൈ സർക്കസ്, നോട്ട് മൈ മങ്കീസ്.
6: നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി.
4: ഓക്കെ, നോട്ട് മൈ പ്രോബ്ലം, നോട്ട് മൈ
6: റെസ്പോൺസിബിലിറ്റി. അതെ,
4: വാട്സ് യുവർ 20? ഇപ്പൊ നമ്മളൊരാളെ ഫോൺ വിളിക്കാന്ന് വിചാരിച്ചോ, ഹലോ ഹായ് വാട്സ് യുവർ 20 എന്ന് ചോദിക്കാണ്.
6: അയ്യോ, അത് അറിയില്ലല്ലോ.
4: താങ്കൾ എവിടെയാണ്? ലൊക്കേഷൻ പറ. അതാണ് വാട്സ് യുവർ 20 ട്ടോ. ജെൻസി അല്ല, ജെൻസി അല്ല. ഇതൊക്കെ പല പല സിനിമകളിലും പല സ്ഥലങ്ങളിലും ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആണ്. ബേസിക്കലി
6: നേരത്തെ എനിക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നോട്ട് മൈ സർക്കസ്, നോട്ട് മൈ മങ്കീസ് എന്ന് ഓഫീസിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
4: അല്ലല്ല, ഷോസിലും ഈ ഇംഗ്ലീഷ് ഷോസിലും ഇംഗ്ലീഷ് മൂവീസിലൊക്കെ വന്നിട്ടുള്ള ചില ഇഡിയംസ് മാത്രമാണ്. അന്ന് ഞാൻ ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ, ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, നോക്കി നോക്കൂ. നോ കട്ട്സ്, നോ ബട്ട്സ്, നോ കോക്കനട്സ്. നമ്മളിപ്പോ ബട്ട് യു നോ അങ്ങനെയൊക്കെ പറയില്ല, അതാണ് കേട്ടോ. നോ കട്ട്സ്, നോ ബട്ട്സ്, നോ കോക്കനട്സ്. ആൻസർ പറയട്ടെ. നോ എക്സ്ക്യൂസസ്, നോ കംപ്ലൈൻസ്, നോ ആർഗ്യുമെന്റ്സ്. അതെ,
6: ഇങ്ങനത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇംഗ്ലീഷ് കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഓഫീസുകളിൽ ചിലപ്പം ഇത് പറയുമായിരിക്കും. മങ്കീസ് ആൻഡ് സർക്കസ് ഞാൻ കേട്ടിട്ടുണ്ട്.
4: അതെ, പിന്നെ എനിക്ക് തോന്നി വേക്കപ്പ് ആൻഡ് സ്മെൽ ദ കോഫി ഇതൊക്കെ സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യുന്നതാണ് ചില ഓഫീസുകളിൽ, അല്ലെ?
6: ചില ചില ഓഫീസുകളിൽ. അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന വേറെ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ 80s കിഡ്സ് ആണ്, ചിലപ്പോ അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ വേറെയാണ്. പക്ഷെ ചിലതൊക്കെ ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോ ചിലവര് പറയുന്നതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒന്ന് ഒന്ന് കത്തും, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കത്തും. പക്ഷെ ചിലത് നമുക്ക് അങ്ങോട്ട് കത്തത്തില്ല, അത് നമുക്കത് പറഞ്ഞാലേ മനസ്സിലാവും. ഇപ്പൊ അഷ്ടമി പറഞ്ഞതുപോലെ,
4: പക്ഷെ ഇതൊക്കെ ഭയങ്കര രസമുള്ള ഇഡിയംസ് ആണ്. ഇതൊക്കെ ആ ഒരു വർക്ക് കൾച്ചർ അനുസരിച്ചിരിക്കും, പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ?
6: ആണ് ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ അഷ്ടമി പറഞ്ഞത് 100% കറക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ, ഈ വർക്ക് കൾച്ചർ ശരിയല്ല, അതർ നാഷണാലിറ്റീസ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും അവിടെ.
4: അതെ അതെ, അതാണ്. ജെൻസീസ് പോലും വരുമ്പോ അവരുടെ പോലും വാക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മച്ച് ഓഫ് നോളജ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
6: ആണാണ് എന്റെ മോള് എന്നെ ബ്രോ എന്നാ വിളിക്കുന്നത്, ബ്രോ എന്നാ വിളിക്കുന്നത്.
4: അവരടുത്ത് ഈ പൂക്കി ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ?
6: ആ, കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തോ പുതുതായിട്ടുള്ള ഹൈ ഗാങ്സ് എന്നൊക്കെയാണ് അവള് വിളിക്കുന്നത്. ഹൈ ഗാങ്സ് അല്ലെങ്കിൽ ഹൈ പപ്പ, ഹൈ ബ്രോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവള് പറയുന്നുണ്ട്.
4: ആണല്ലേ,
6: പെൺകുട്ടികളാണെന്ന് തോന്നുന്നു ഇതിൽ കൂടുതൽ. എന്റെ മോന് മൂത്ത ആൾക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല, പക്ഷെ മോള് ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്.
4: അടിപൊളി അടിപൊളി, എന്തായാലും നല്ലതല്ലേ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ.
6: പിന്നെ എന്റെ ഫീൽഡ് ആണെങ്കിൽ ഏവിയേഷൻ ആണ് അഷ്ടമി. അപ്പൊ ഏവിയേഷനിൽ ഇങ്ങനത്തെ ടെർമിനോളജീസ് വളരെ കുറവാണ്. നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ ടു ദ പോയിന്റ് സംസാരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ടേംസ് വളരെ കുറവാണ്. ഈ കോർപ്പറേറ്റ് പ്ലേസുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യും, അത് ഉറപ്പായിട്ട് അത് യൂസ് ചെയ്യും.
4: അതെ അതെ അതെ അതെ. എന്തായാലും ഒരുപാട് സന്തോഷം ജോണി ചേട്ടാ വിളിച്ചതിൽ.
6: താങ്ക് യു അഷ്ടമി.
4: ടേക്ക് കെയർ, ടേക്ക് കെയർ, ബൈ ബൈ.
7: മനത്തൊരു മഞ്ഞക്കൂട്, മഞ്ഞക്കുട്ടിൽ മഞ്ഞ തുള്ളി, മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
4: You're listening to
5: 917 Evenings 917 Evenings,
6: presented by Joya Lucas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
6: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino. Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
2: മന്തി മക്ബി മക്ഫൂൻ മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഹായ്, ദിസ് ഇസ് ശ്വേത മേനൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: നല്ലൊരു പാട്ട് കേട്ട് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു പാട്ട് വീണ്ടും നമ്മളുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെയാണെങ്കിലും ഇത് അന്ന മൂവിയിലെ പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മളുടെ ഗെയിം ബോക്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾസും കൂടെ നമുക്കൊന്ന് എടുത്താലോ? അപ്പോ റെഡി അല്ലേ?
1: 917 evenings game box.
0: ഹലോ, ആരാണ്?
2: തസ്നീം.
0: തസ്നീം, ഹായ് തസ്നീം, എവിടെയാണ് തസ്നീപ്പം?
2: ഞാന് വക്രയിലാണ്.
0: അതെ, ഓക്കെ ഓക്കെ. അപ്പൊ തസ്നീമിന് ഞാൻ കുറച്ച് ഇഡിയംസ് തരട്ടെ?
2: ഓക്കെ,
0: ഓക്കെ. ഞാൻ ആദ്യം ചോദിക്കുന്നത് I am Switzerland.
2: I am Switzerland.
0: ഇപ്പൊ നമ്മളൊരു ഭയങ്കര വഴക്ക് നടക്കുക വിചാരിച്ചോ, ആ വഴക്കിനിടയിൽ നമ്മൾ പറയാണ് സോറി I am Switzerland. അതായത് I am neutral എന്നാണ്. ഓക്കെ, ആരുടെയും പക്ഷത്തില്ല അങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് കേക്ക് വാക്ക്.
2: സോറി,
0: കേക്ക് വാക്ക് ഇത് കേട്ടിട്ടുണ്ടോ? ഒരു എഫേർട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ തസ്നീമിന്? ക്ലീനിങ്ങോ? ആ, ക്ലീനിങ്ങും കുക്കിംഗ് ഒക്കെ. അപ്പൊ ക്ലീനിങ് കുക്കിംഗ് ആൻഡ് എവറിഥിങ് ഇസ് ജസ്റ്റ് എ കേക്ക് വാക്ക് ഫോർ മീ എന്ന് വേണമെങ്കിൽ പറയാം. അന്നാ പിന്നെ നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരെണ്ണം കൂടി ചോദിക്കാം. ഓക്കെ, ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, നോക്കി നോക്കൂ. വാട്ട്സ് യുവർ പോയ്സൺ? ഞാൻ വീട്ടിലേക്ക് വരുന്നു തസ്നീമിന്റെ. അപ്പൊ തസ്നീം എന്നോട് ആദ്യം ചോദിക്കാണ്, അശ്വി വാട്ട്സ് യുവർ പോയ്സൺ? ആദ്യം വീട്ടിൽ കയറി വരുന്ന ഒരാളോട് എന്താ ചോദിക്കുക? അല്ല, എന്നാലും അടുത്തേ വീട്ടിൽ കയറി വരുമ്പോ എന്താ ചോദിക്കുക? കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന്. കൊറേ കാലം മുമ്പുള്ള കൊറേ ഷോസിലും ഒക്കെ തന്നെ പറയുന്ന, ഇംഗ്ലീഷ് ഷോസിലൊക്കെ പറയുന്ന ഇഡിയംസ് ആണ്.
2: നേരത്തെ ചോദിച്ചതൊക്കെ എനിക്ക് കേട്ടായിരുന്നു.
0: അതെ അതെ അതെ,
2: അതൊക്കെ കേട്ടായിരുന്നു.
0: അതെ, അപ്പൊ പിന്നെ നമ്മള് വേറെ ചോദിക്കണല്ലോ, അതാണ് അടിപൊളി. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: താങ്ക്
0: യു. ഓക്കെ ഡിയർ, ബൈ.
3: ഹലോ,
0: ആരാണ്? ഹായ് മനു, എന്തിന്റെ
3: വിശേഷം?
0: ഓക്കെ മനു, ഇന്ന് എന്റെ കയ്യിൽ കുറച്ച് ഇഡിയംസ് ഉണ്ട്, റെഡി ആണോ? ഓക്കെ, ഇഡി അല്ല. ഹായ് മനു, എന്തിന്റെ
3: വിശേഷം?
0: ഓക്കെ മനു, ഇന്ന് എന്റെ കയ്യിൽ കുറച്ച് ഇഡിയംസ് ഉണ്ട്, റെഡി ആണോ?
3: ഓക്കെ,
0: ഇഡി അല്ല, ഇഡിയം.

0: Yes, it is very easy for me. Without any effort, it's very easy for me. Okay? And the last and final one, okay? What's your poison?
1: What's your weak point?
0: അല്ല, ഞാനിപ്പോ മനുവിന്റെ വീട്ടിലേക്ക് വന്നു ഗസ്റ്റ് ആയിട്ട്. ആദ്യം തന്നെ മനു അല്ലെങ്കിൽ മനുവിന്റെ വീട്ടിൽ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, അഷ്മി വാട്സ് യുവർ പോയിസൺ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും?
1: വാട്ട്
0: യു ലൈക് ടു ഡ്രിങ്ക്? അവിടെ ഇവിടെ ഇങ്ങനെ എത്തി എന്നാ അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ലതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ്, പക്ഷെ രസമുള്ള ഇഡിയംസ് ആണ് ഞാൻ എടുത്തത് ഇന്ന് ഫുള്ള്. സോ താങ്ക് യു സോ മച്ച് മനു വിളിച്ചതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും കേട്ടോ. ഓക്കെ മനു, ബൈ ബൈ.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

ഓ മുംബൈ, പാരി മുംബൈ ഒക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഈ ചില ടീമുകളുടെ മാച്ചസിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കും. എന്തായാലും ആ ഒരു അപ്ഡേറ്റുകളിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ റിയൽ ഗെയിമിലേക്ക് കടക്കേണ്ട സമയമാണ്. അശ്രമിയാണ് കൂടെയുള്ളത്. 9:17 ഈവനിങ്സിൽ ബാഴ്സലോണയുടെ ഒരു മാച്ച് ഉണ്ട്, മറന്നുപോയോ? അതായത് സെപ്റ്റംബർ 16, അതായത് ഇന്ന് രാത്രി 10:30 ബാഴ്സലോണ വേഴ്സസ് സാന്റാൻഡർ ആ ഒരു മാച്ച് നടക്കുന്നത്. സാന്റാൻഡർ യാ, അത് തന്നെ. ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് നേരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു ലാലിഗ സീസണിലെ ഒരു മെയിൻ മാച്ച് തന്നെയാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ ഓർമ്മിപ്പിക്കാനുള്ളത്, നാളെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അഫ്കോഴ്സ് ലൈവ് അപ്ഡേറ്റുകൾ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞ് അടിച്ചു പൊളിക്കണം. കാരണം T20 മാച്ചിൽ 3rd മാച്ചാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇന്ത്യ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലത്തെ അതിഗംഭീര ബാറ്റിങ്ങും, അതിനോടൊപ്പം തന്നെ സഞ്ജുവിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. എത്രയൊക്കെ നെഗറ്റീവ് കമൻസും എന്തൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ ഇത് വന്നാലും ആ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഓൾ ലവ് ഹിം സോ മച്ച്. അപ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ്റെ ഇടയിലും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും, ഹീ ഡിഡ് ഹിസ് ബെസ്റ്റ് യെസ്റ്റർഡേ. ഐ തിങ്ക് എനിക്ക് ഓർമ്മ 57 റൺസ് എടുത്തു എന്നാണ്. അതെ, 57 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ആ ഒരു 50s ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു മാച്ചിൽ അതിഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സഞ്ജുവിന് സാധിച്ചു. ഇനി എന്തായാലും ഇനി വരുന്ന മാച്ചുകളിലും ഇതുപോലെ തന്നെ പോട്ടെ, ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക എന്നുള്ളതിലാണ് സഞ്ജു കുറച്ചധികം പാടുപെടുന്നത്. സഞ്ജു സാംസൺ എന്ന നമ്മുടെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ, നമുക്കൊക്കെ ഇഷ്ടമുള്ള ആ ഒരു പ്ലെയർ, ആ ഒരു കൺസിസ്റ്റൻസി റേഞ്ചിലേക്ക് എത്തട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. പാട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഖത്തറിലെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഞാനിങ്ങനെ ഏത് പാട്ട് വയ്ക്കണത് കുറച്ച് നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നേ. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ടൈമിലെ സോങ് തന്നെ ആയാലോ എന്ന്. യെസ്, ടൈമിലെ സോങ്ങാണ്, മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ്, ഒരു ബ്യൂട്ടിഫുൾ സോങ്.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
0: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. സിദ്ര മെഡിസിൻ, പ്രിസിഷൻ മെഡിസിൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ജിനോമിക് സമിറ്റ് 2026 ഒരുക്കുന്നു. December 7 ആരംഭിച്ച് 9 തീയതി വരെയാണ് സമിറ്റ് നടക്കുക. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. September 18 വെള്ളിയാഴ്ച 974 Beach ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഒരുക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വാരാന്ത്യത്തിൽ സുരക്ഷിതവും വേറിട്ടതുമായ കായിക വിനോദ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫ്രീ സ്വിമ്മിംഗ് സോൺ, സ്ത്രീകൾക്ക് പ്രത്യേക ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദിവസം മുഴുവൻ ലൈഫ് ഗാർഡുകളുടെ സേവനവും സുരക്ഷിതമായ മറ്റ് സൌകര്യങ്ങളും ബീച്ചിൽ ലഭ്യമായിരിക്കും. മുതിർന്നവർക്ക് 35 Qatari riyal 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 Qatari riyal പ്രവേശന നിരക്ക്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്കുള്ള എൻട്രി പാസിന് 150 Qatari riyal നിരക്ക്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും ഒരു അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം September 27 നടക്കും.
1: സുനോ അപ്ഡേറ്റ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 8 മണി കഴിഞ്ഞു 7 മിനിറ്റ് ആയിരിക്കുന്നു. അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സിൽ ഇനി ഖത്തറിലെ വിശേഷങ്ങളായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ബേസിക്കലി ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ബിക്കോസ് ദ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ, ദ ഖത്തർ എയർവേസ് ഫോർമുല 1 ഗ്രാൻഡ് പ്രീ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ 2027 ആ ഒരു ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഇത് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓരോ കലണ്ടർ ഡേറ്റ്സും കുറച്ച് എഹെഡായിട്ടായിരിക്കും അവർ അനൗൺസ് ചെയ്യാറുള്ളത്. സോ ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്തതായിട്ട് വരാൻ പോകുന്ന ഗ്രാൻഡ് പ്രീനെ കുറിച്ച്. ആൻഡ് 2027 ഫോർമുല 1 കലണ്ടർ ഒഫീഷ്യലി അങ്ങനെ കൺഫേം ചെയ്തിരിക്കുന്നത് വീണ്ടും ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ December 3rd to 5th ആയിരിക്കും. ആൻഡ് ബീങ് ദ 23rd round ദ ഖത്തർ ഗ്രാൻഡ് പ്രീ വൺസ് അഗെയിൻ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു റേസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ആവുന്നത്. ഫോർമുല 1 rounds ഓഫ് 24 race calendar സെറ്റ് ആവുന്നത്. ആൻഡ് ഇതിൽ കുറേ കാര്യങ്ങൾ ഭയങ്കര എന്താ പറയുക ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ആക്ച്വലി വെൽക്കംസ് ദ റിട്ടേൺ ഓഫ് ടർക്കിഷ് ആൻഡ് പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോർമുല 1 ഖത്തർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇപ്പം 2021 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇവൻറ്റ്സിൽ കുറേ പേര് പോയി കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ ഇപ്പം ഇവിടുത്തെ ഖത്തറിലെ തന്നെ മോട്ടോർ സ്പോർട്ട് ഇവൻറ്റുകളിലെ മേജർ ഇവൻറ്റുകളിലൊന്ന് തന്നെയാണ് ഫോർമുല 1, അതുപോലെ തന്നെ മോട്ടോ ജി പി, പിന്നെ ഫിയ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോട്ടോർ സ്പോർട്ട് ഇവൻ്റ് ആയിട്ട്. അതിൽ ഫോർമുല 1 ആണ് എപ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. സോ LIC ഈസ് ആക്ച്വലി ഫീച്ചറിങ് സോ മെനി ഇവൻറ്റ്സ് ഇൻ 2027 എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവൻറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും 2027 ഒഫീഷ്യൽ കലണ്ടർ ഔട്ടായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. KS ഹരിശങ്കർ പാടിയ പാട്ട്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും.
3: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
2: കൽപ്പാന്ത കാലത്തോളം
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഖത്തർ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാനായിട്ടിരിക്കുമ്പോൾ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഇസ്മയിലിൻ്റെ ഒരു മെസ്സേജ് വന്നു. ഈ മെസ്സേജ് വന്നപ്പോൾ എനിക്കെന്തോ അത് വായിച്ചപ്പോൾ തോന്നി, അത് ആർക്ക് വേണ്ടിയിട്ടാണോ എഴുതിയത് ആളോട് തന്നെ ഇത് പറയണം എന്ന് തോന്നി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അത് ആർക്കാണോ ആരെ ഉദ്ദേശിച്ചാണോ എഴുതിയത്, ആള് നാട്ടിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ നേരിട്ട് നമുക്ക് നാട്ടിലേക്ക് ഒന്ന് വിളിച്ചു കളയാം. അപ്പം നമുക്ക് നേരെ ഇസ്മയിലിൻ്റെ വൈഫിനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഹായ് ഷാബ, എൻ്റെ പേര് അഷ്ടമി എന്നാണ്. ഞാൻ ഓക്കെ, ഷാബിക്ക് ഞാനൊരു മെസ്സേജ് വായിക്കാൻ വേണ്ടിയിട്ടാട്ടോ വിളിച്ചത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഷാബിക്ക് ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ ഓരോ ദിവസവും കൂടുതൽ മനോഹരമാക്കി തന്നതിന് നന്ദി. സന്തോഷത്തിലും വിഷമത്തിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാബ, നീയാണ് വന്നത് മുതൽ ഓരോ ദിവസവും കൂടുതൽ മനോഹരമാക്കി തന്നതിന് നന്ദി. സന്തോഷത്തിലും വിഷമത്തിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷാബ, നീ

0: താങ്ക്ഫുൾ ടു ദ ഗോഡ് ആൻഡ് ഓൾസോ യുനോ ഭയങ്കര രസകരമായിട്ട് ഒരാള് ഒരു ഒരു പാർട്ട്ണറിനെ കുറിച്ചിട്ട് മെസ്സേജ് ചെയ്ത് അയക്കുമ്പോ ഞാൻ എങ്ങനെ നേരിട്ട് വിഷയാതിരിക്കും ഷവ.
1: താങ്ക് യു.
0: സന്തോഷായോ?
1: വളരെയധികം സന്തോഷം.
0: ആണോ, മിസ് ചെയ്യുന്നുണ്ടോ?
1: പിന്നെ
0: ആണല്ലേ. നാട്ടിലെവിടെയാണ് ഷവ?
1: ഞാൻ കണ്ണൂർ.
0: അപ്പൊ ഷവ, ഷാബയ്ക്ക് ഇത് കേട്ടിട്ട് എന്താണ് ഇസ്മയിലിനോട് തിരിച്ചു പറയാനുള്ളത്? അടുത്തേക്ക് വരാൻ പറ്റട്ടെ
1: കേട്ടോ.
0: അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കും. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? എന്തായിരുന്നു? മന്തി. പാവ ഇസ്മയിൽ മന്തി കഴിച്ചോ, ബിരിയാണി കഴിച്ചോ അല്ലേ? അന്വേഷിച്ചാ?
1: ഫുഡ് കഴിക്കണത്രേതാ പറഞ്ഞത്.
0: ആണോ, ഓക്കെ. ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയോ? കൊടുത്തോ?
1: ആ, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
0: ഡ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. എന്ത് പറ്റി? ഷോക്കിലാണോ? എന്താ മനസ്സിലാവുന്നില്ല.
1: പെട്ടെന്ന് കോള് വന്നതും ഷോക്കായി.
0: ആണോ?
1: വിചാരിക്കുന്നില്ലല്ലോ.
0: അതെ അതെ അതെ, മനസ്സിലായി.
1: സർപ്രൈസ് ആയി.
0: ആണോ, എനിക്കും സന്തോഷം. സർപ്രൈസ് ആയിന്ന് കേട്ടതിൽ എന്നെ കൊണ്ട് തരാൻ പറ്റുന്ന ഒരു കുഞ്ഞു സന്തോഷം തന്നൂന്നേ ഉള്ളൂ. അപ്പോ എല്ലാവിധ വിശ്വാസം അറിയിക്കുന്നു. ലോട്ട്സ് ഓഫ് ലവ് ടു യു ഡാർലിംഗ്. ബൈ.
1: ഓക്കെ, ബൈ
0: ബൈ ബൈ. എന്ത് രസാണല്ലേ. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോ എന്തോ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് അങ്ങ് വിളിക്കാൻ തോന്നി. അപ്പൊ തന്നെ ഇസ്മയിലിന്റെ മെസ്സേജ് അയച്ചപ്പോ ഇസ്മയിൽ അപ്പൊ തന്നെ എനിക്ക് നമ്പറും അയച്ചു തന്നു. എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങൾ സൂപ്പറായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഏഴാം വരവിലെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സോങ് ആണ്. സോ ഷബ ആൻഡ് ഇസ്മയിൽ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അത് ഇനിയിപ്പോ ഷാബയ്ക്ക് മാത്രം കൊടുത്തു പരാതി പറയണ്ട, ഇസ്മയിലിനും എന്റെ വക വിഷസ് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ, സൂപ്പറായിട്ട് പോട്ടെ.

0: रेडियो सुनो 91.7 FM 91.7 FM Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. You're listening to 917 Evenings.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: Suno Bollywood.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഹായ്, ഞാൻ ആസഫ് അലി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: സമയം 8 മണി കഴിഞ്ഞു 48 മിനിറ്റ്. ഈ ഒരു സമയം എനിക്ക് പറയാനുള്ളത് നമ്മുടെ അറേബ്യൻ ട്രാവൽ മാർട്ട് ദുബായിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഖത്തർ എയർവേസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയം ട്രാവലും ഡിജിറ്റൽ ഇന്നൊവേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അതിപ്പോൾ എല്ലാ എയർലൈൻസിൻ്റെ ഉണ്ട് കേട്ടോ, ഓരോരോ എയർലൈൻസിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് അവരവിടെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഖത്തർ എയർവേസിൻ്റെ കാണാൻ പറ്റും. എനിക്കൊന്ന് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും അവിടെ ഇവിടെയൊക്കെ ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞു അതിൻ്റെ വീഡിയോസ്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പ്രീമിയം ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻസ് അവരിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതും എന്തൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണെന്നും അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ മറ്റ് കാര്യങ്ങളാണ് അവിടെ അവൈലബിൾ, സ്ക്രീൻ്റെ ഒരു ക്വാളിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ഖത്തർ എയർവേസിൻ്റെ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ചും പ്രീമിയം ലെവലിലൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി മുതൽ കുറച്ചും കൂടി കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഖത്തർ എയർവേസിൻ്റെ ഏറ്റവും പുതിയ ഇന്നൊവേഷൻസ് അവിടെ കാണിച്ചു കഴിഞ്ഞു. സോ സൂൺ വി ക്യാൻ ഓൾസോ എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ടോട്ടൽ ഒരു 917 എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഞാൻ പോകേണ്ട സമയമായിരിക്കുകയാണ്. നാളെ വീക്കെൻഡായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു വരാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM. ടേക്ക് കെയർ എവ്രി വൺ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at all

റേഡിയോ സുനോ 91.7 FM.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: കാറിൽ കയറുമ്പോ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി മോർണിംഗ് സവാരി
4: മോർണിംഗ് സവാരി ഇത് നമ്മുടെ സവാരി ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ബിഗർ Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
9: home. Namaskaram, I'm Babu Anthony.
10: Eda ninakkokke oru dharanayundu. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ് അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധനകലയാണ് ഇത്
1: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707 and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: Namaskaram. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
1: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
1: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
1: ആക്ഷൻ
2: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: ബ്രോട്ട് യു ബൈ സഫാരി world class shopping experience doha qatar and
5: malabar gold and diamonds inde pudhiya showroom ippol abohamur safari mallilum ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam malabar gold and diamonds safari mallil ninnu mathram
6: stephen nammal uddesicha aalalla sir
7: namaskaram njan kalabhavan shajo nanu
8: you are listening to radio
7: sunno 91.7 fm കേട്ട് കേട്ട് കൂട്ടുകൂടാ

0: കേട്ട്
1: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതും ഒരാളുകുളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതും ഒരാളുകുളമിളകിയ ചുരുളകം.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.